അർദ്ധനായ നമഃ, അഭിവാദ്യായ നമഃ, മഹാകർമ്മണേ നമഃ, തപസ്വിനേ നമഃ, ഭൂതധാരണായ നമഃ, ഉന്മത്തവേഷായ നമഃ, പ്രച്ഛന്നായ നമഃ, സർവലോകായ നമഃ.

സങ്കല്പമാനം പ്രകല്പമാനമുപകല്പമാനമുപകൃത്യം ക്ലുപ്തം ശ്രേരോപതേജ ആവിർസംഭൂതം ഭൂതം ചിത്രക്ഷേതപ്രഭാനാഥാന് സംഭാന് ജ്യോതിഷ്മാർഗസ്ഥേജസ്വാനാഥപഡ്ഗസ്തമന്നഭിതമന് ലോചനോ ലോചമാനശോഭനശോഭമാന കല്യാണ ദരിദ്ര

0: ओम नमः शिवाय।
1: यू आर लिसनिंग टू शैवम.org रेडियो, द 24/7 स्पिरिचुअल चैनल फ्रॉम शैवम.org।
2: അപ്പോ മനസ്സ് മൂലത്തിൽ അടങ്ങുകയും സത്യത്തിനെ തന്റെ അകമേ ദർശിക്കുകയും ചെയ്തു കഴിയുമ്പോ സാ തീർത്ഥവര്യാമണികർണികാച്ച് കാശിയിൽ ചെന്ന് ഗംഗയിൽ കുളിച്ചാ പോരാ, മണികർണികാഘട്ടത്തിൽ പോയി മണികർണികയിൽ കുളിക്കണമെന്നാണ്. അതിനുവേണ്ടി പഴയകാലത്ത് ഇവിടുന്ന് നടന്നു പോവും, കാശിയാത്രയായിട്ട് പുറപ്പെടും. അതിനൊക്കെ അതിൻ്റെതായ പ്രയോജനം ഉണ്ടായിരുന്നു. നടന്നൊക്കെ പോകുമ്പോൾ അത് തന്നെ ഒരു തപസ്സാണ്. ഇപ്പൊ അതുകൊണ്ട് ഫ്ലൈറ്റിൽ പോയി ഇറങ്ങാം, ട്രെയിനിൽ പോയി ഇറങ്ങാം അല്ലേ. ട്രെയിനിൽ പോയി ഇറങ്ങിയിട്ട് ഞങ്ങളുടെ കൂടെ വന്ന ഒരാൾ, അമ്മ കുളിക്കില്ലാന്ന് പറഞ്ഞു വെള്ളത്തിൽ പേടിച്ചിട്ട്. എല്ലാ സൗകര്യവും ഉണ്ട് നമുക്ക് ഇന്ന്. മണികർണികാഘട്ടത്തിൽ പോയി കുളിച്ചിട്ട് വരും, എന്നിട്ടും ശാന്തമായോ? രാമകൃഷ്ണദേവൻ ഒരു കഥ പറയും, എല്ലാ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ട ഒരാളുടെ അടുത്ത് ഒരു സന്യാസി ഒരു ചൊരക്ക കൊടുത്തു. ചൊരക്കയ്ക്ക് അതിന്റെ ഒരു ഗന്ധം അതിനകത്ത്. ഇതിനെ എല്ലാ തീർത്ഥത്തിലും കൊണ്ടുപോയിട്ട് മുക്കിയിട്ട് വരാൻ പറഞ്ഞു. അയാൾ പോകുന്ന തീർത്ഥങ്ങളിലൊക്കെ മുക്കിയിട്ട് വന്നു, തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തപ്പോ ആ ചൊരക്കയിൽ വാസനയൊന്നും പോയിട്ടില്ല. അപ്പോ ചോദിച്ചു, ഇതിന്റെ ദുർഗന്ധമൊന്നും പോണില്ലല്ലോ ഇത്ര തീർത്ഥത്തിൽ മുക്കിയിട്ട്. തീർത്ഥയാത്രയോ എല്ലാത്തിനും നമ്മൾ മുൻപുള്ള തീരുമാനം പ്രധാനമാണ്. അധ്യാത്മികം എന്നുള്ള കാര്യം വളരെ വിചിത്രമാണ്. കൃഷ്ണൻ ഗീതയിൽ ഒരു വാക്ക് പറയണു, വ്യവസായാത്മിക ബുദ്ധി എന്നാണ്. അതൊന്നില്ലെങ്കിൽ, അതായത് പൂജയോ ജപമോ അമ്പലത്തിൽ പോകുന്നതോ തീർത്ഥസ്നാനമോ മഹാത്മാക്കളെ കാണുന്നതോ ഒന്നും തന്നെ സ്വതന്ത്രമായ ഒരു ജീവനെ പവിത്രമാക്കണില്ല. അതൊക്കെ പവിത്രമാക്കണമെങ്കിൽ മുൻകൂട്ടി ജീവന്റെ ഉള്ളിലൊരു സങ്കല്പം ഉദിച്ചിരിക്കണം, സ്വയം തനിക്ക് ഹിതം ചെയ്യാനായിട്ടും പാരമാർത്ഥികമായ ലക്ഷ്യത്തിനെ പ്രാപിക്കാനായിട്ടും സ്വതന്ത്രമാവാനായിട്ടും മുക്തനാവാനായിട്ടും ഈ ജീവൻ തീരുമാനിച്ചിരിക്കണം ഉള്ളിൽ. എന്നാലേ ഇവരെയൊക്കെ കണ്ടാലും പ്രയോജനം ഉണ്ടാവുള്ളൂ.

0: അങ്ങനെ ഉള്ളിൽ സ്വയം തീരുമാനിച്ച് തന്റെ മുക്തിക്ക് വേണ്ടി താൻ വ്രതമെടുത്തിട്ടുള്ള ആൾക്ക്, എന്നുവെച്ചാൽ ഇവിടെ ദുഃഖമാണോ ഉള്ളതെന്നും ലോകത്തില് ശാന്തി നിത്യനിരന്തരമായി ശാന്തി ഹൃദയത്തിലാണെന്നും ആ ശാന്തിയെ കണ്ടെത്തണമെന്നും തീരുമാനിച്ച ആൾക്ക് തീർത്ഥയാത്രയൊക്കെ ആ ലക്ഷ്യത്തോടുകൂടെ ചെയ്യുകയാണെങ്കിൽ മനസ്സ് നിവൃത്തമായി ഹൃദയത്തിൽ അടങ്ങിയിരിക്കും. സാ തീർത്ഥവര്യ മണികർണികാച്ച് ജ്ഞാനപ്രവാഹ വിമലാദി ഗംഗ. അപ്പൊ എന്താവും, മനസ്സ് നിശ്ചലമാവുമ്പോ ഉള്ളിൽ ഒരു ധാര കാണും നമ്മുടെ. വാസ്തവത്തിൽ നിശ്ചലമായ മനസ്സിന് രമണ ഭഗവാൻ അതിന്റെ ഭഗവാന്റെ വാക്ക് എന്താന്ന് വെച്ചാൽ, മനസ്സ് അന്തർമുഖമായി തന്റെ മൂലത്തിൽ അടങ്ങുമ്പോ ഞാൻ എന്നുള്ള അഹങ്കാരം എവിടെ ഉദിച്ചുവോ അവിടെ അടങ്ങുകയും അവിടെ മറ്റൊരു ഞാൻ, മറ്റൊരു വസ്തു താൻ താനായി പ്രകാശിക്കും എന്നാണ് ഭഗവാന്റെ വാക്ക്. അഹമയം കുതോ ഭവതി ചിൻവത ഐപതത്യഹം നിജ വിചാരണം അഹമിനാശഭാജി അഹം അഹം തയാ സ്ഫുരതി ഹൃത് സ്വയം പരമപൂർണ സത്. അതിന് ധാര എന്ന് ഭഗവാന്റെ വാക്ക് അതാണ്, ധാര കറണ്ട്. ആ ധാരയാണ് ഇവിടെ ജ്ഞാനപ്രവാഹ എന്ന് പറഞ്ഞത്, ചിത്ശക്തി. കുഞ്ചുസ്വാമി ഭഗവാനെ കുറിച്ച് പറഞ്ഞു വളരെ എന്താ ചിത്രം വരച്ച് നമ്മൾ മുമ്പിൽ കാണുന്ന പോലെ രമണ ഭഗവാന് പറയും. അപ്പൊ കുഞ്ചുസ്വാമി ഭഗവാന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോ പറയും, ചിലപ്പോ ഭഗവാൻ കഥയൊക്കെ പറയും. അപ്പൊ ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ രമണ മഹർഷി ചില കഥകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ കഥ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വരും. പ്രഭുലിംഗ ലീലയോ പെരിയ പുരാണത്തിലെ കഥകളോ അല്ലെങ്കിൽ താൻ മലയിലിരിക്കുമ്പോൾ നടന്ന കാര്യങ്ങളോ എന്തെങ്കിലും, ചിലപ്പോൾ വേദാന്ത വിഷയങ്ങളായിട്ട് എന്തെങ്കിലും സംശയം ചോദിക്കുന്നതോ അതെടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് അതിങ്ങനെ കുഞ്ഞുസ്വാമി പറയും. ആ വാക്കുകളും ആ ഒഴുക്കും അതിങ്ങനെ പറഞ്ഞു വരുമ്പോൾ തോറും പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ പറഞ്ഞ് പെരുമഴ പെയ്യണ പോലെ ഒരു കറണ്ട്, ആ ധാര മുറിയാതെ അവിച്ഛിന്നമായ. അപ്പൊ സ്വാമി ഉപയോഗിക്കുന്ന വാക്കാണ് ഈ ധാര. അത് കഴിഞ്ഞ് ഒരു ദിവസം ഇതൊക്കെ അസ്തമിക്കും. അസ്തമിച്ചു കഴിഞ്ഞ പിന്നെ കുറെ ദിവസത്തേക്ക് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ കുഞ്ചുസ്വാമി പറയും, അപ്പോഴും ഞങ്ങൾ ഭഗവാന്റെ സന്നിധിയിൽ ആ ധാരയെ കാണും. ആ വാക്കുകളൊക്കെ നിന്നിട്ടുണ്ടാവും, ആ കഥ പറയണതൊക്കെ നിന്നിട്ടുണ്ടാവും, ആ വാക്കുകളൊക്കെ ശമിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ കറണ്ട്, ആ സ്രോതസ് അപ്പോഴും ആ സന്നിധിയിൽ ഉണ്ടാവും. ഞങ്ങൾക്കൊന്നും അടുക്കാനോ എന്തെങ്കിലും ചോദിക്കാനോ ധൈര്യം വരില്ല, ഭഗവാനോ ഒന്നും മിണ്ടില്ല. അപ്പൊ നമുക്ക് മനസ്സിലാവും, ഞാൻ ഈ മിണ്ടുന്നത് കൊണ്ടോ മൗനമായിരിക്കുന്നത് കൊണ്ടോ ഒന്നും നഷ്ടമാവണില്ല എന്ന്. മിണ്ടിയാലും മിണ്ടാതിരുന്നാലും നമ്മൾക്ക് കിട്ടുന്നത് ആ വാക്കുകളിലൂടെയല്ല, ആ വാക്കിനു പുറകിലുള്ള ജ്ഞാനപ്രവാഹം വേറെയാണ്, അത് ധാര, ആ സ്രോതസ് വേറെയാണ്, ആ ചിത്ശക്തി വേറെയാണ്. ജ്ഞാനപ്രവാഹ വിമലാദി ഗംഗ സാകാശികാഹം നിജബോധരൂപ. അങ്ങനെ അന്തർമുഖമായി തന്റെ മൂലത്തിലേക്ക് ആഴ്ന്നിറങ്ങി അവിടെയുള്ള ആ ധാരയിൽ കുളിക്കണം, ആ സ്രോതസ്സില് കുളിക്കണം, ആ ആകാശഗംഗയിൽ കുളിക്കണം. അതിൽ കുളിച്ചാൽ പിന്നെ പുനർജന്മമില്ല. അതാണ് ഗംഗാസ്നാനം. ആ ഗംഗാസ്നാനം ചെയ്താൽ ദീപാവലിക്ക് രാവിലെ ഗംഗാസ്നാനം ചെയ്യണം എന്നാണ് അല്ലേ. ശരിക്ക് നരകാസുരനെ വധിച്ച് ഗംഗാസ്നാനം ചെയ്ത് വിളക്കൊക്കെ കൊളുത്താം, അപ്പൊ ശരിയാവും. അപ്പൊ ആന്തരികമായ ആ ഗംഗാസ്നാനം ചെയ്താൽ പിന്നെ ജനനമില്ല മരണമില്ല, സ്വർഗസോപാന പങ്ക്തി ആണത്. അതിലൂടെയാണ് നമ്മൾ സത്യത്തിലേക്ക് യാത്ര ചെയ്യുന്നത്. ജ്ഞാനപ്രവാഹ വിമലാദി ഗംഗ, ആ ഗംഗ പ്രവഹിക്കുന്ന പിറപ്പിടമതോ ആ കാശിക നിജബോധരൂപാം. അഷ്ടാമലകൻ പറഞ്ഞത് എന്താ, നിത്യോപലബ്ധി സ്വരൂപോഹമാത്മാ. നിത്യവും കിട്ടിയിട്ടുള്ളതും എപ്പോഴും അനുഭവത്തിലിരിക്കുന്നതും ഞാൻ അഹം അഹം അഹം എന്ന അനുഭവത്തിന്റെ സ്വരൂപമായിട്ടുള്ളതും ശുദ്ധമായ അഹം സ്ഫൂർത്തിയെ സ്വരൂപമായിട്ടുള്ളതും ആയ ആ വസ്തുവാണ് ഞാൻ. ആ നിജബോധരൂപമായ അന്തര്യാമിയെ, ആത്മാവിനെ, നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ വസ്തുവിനെ അകമേ സാക്ഷാത്കരിച്ചാൽ ഈ ശരീരം കാശിക്ഷേത്രമാണ്. സാകാശികാഹം നിജബോധരൂപ, സാധനയുടെ മുഴുവൻ എസൻസ് അവിടെയാണ്. മനോനിവൃത്തി പരമോപശാന്തി സാ തീർത്ഥവര്യാ മണികർണികാച്ച ജ്ഞാനപ്രവാഹ വിമലാദിഗംഗ സാകാശികാഹം നിജബോധരൂപ. അടുത്ത ശ്ലോകം, യസ്യാമിദം കൽപ്പിതം ഇന്ദ്രജാലം ചരാചരം ഭാതി മനോവിലാസം സച്ചിത് സുഖൈക പരമാത്മരൂപ സാകാശികാഹം നിജബോധരൂപ. യസ്യാമിദം കൽപ്പിതം ഇന്ദ്രജാലം ചരാചരം ഭാതി മനോവിലാസം സച്ചിത് സുഖൈക പരമാത്മരൂപ സാകാശികാഹം നിജബോധരൂപ. സച്ചിത് സുഖൈക പരമാത്മരൂപ കാശികാം. യസ്യാം യാതൊന്നിൽ, ഇതം കൽപ്പിതം ഇന്ദ്രജാലം, ഈ പ്രപഞ്ചമാവുന്ന ഇന്ദ്രജാലം ഏതൊന്നിൽ കൽപ്പിതമാണോ, ഏതൊന്ന് സച്ചിത് സുഖസ്വരൂപമാണോ പരമാത്മസ്വരൂപമാണോ ആ കാശി, ആ കാശിക, ആ പ്രകാശമാനമായ വസ്തു, വിഭ്രാജമാനമായ വസ്തു, ആ ബോധം എന്റെ യഥാർത്ഥ സ്വരൂപമാണ്. യസ്യാമിദം കൽപ്പിതം ഇന്ദ്രജാലം, മനസ്സ് നിവൃത്തമാവുമ്പോഴാണ്, മനസ്സ് പ്രവൃത്തമാവുമ്പോ ഉണ്ടാവണ ഇന്ദ്രജാലമൊക്കെ മനസ്സിലാവണതേ. അല്ലെങ്കിൽ മനസ്സിന്റെ ഉള്ളിൽ ഇരിക്കുന്നിടത്തോളം കാലം നമുക്കിത് പിടികിട്ടുകയേയില്ല. ഭഗവാൻ വിശ്വരൂപ ദർശനത്തിൽ പറഞ്ഞു, ന രൂപമസ്യേഹ തഥോപലഭ്യത നാന്തോ ന ചാദിഹി ന ച സമ്പ്രതിഷ്ഠ. ഈ ജഗത്തിന് ആദി എന്താണെന്നും അന്തം എന്താണെന്നും ഇതിന്റെ രൂപം എന്താണെന്നും ഒരാൾക്കും ഇതിനകത്ത് ഇരുന്നു കൊണ്ട് പിടികിട്ടുകയേയില്ല, മനസ്സിലാവുകയില്ല. പിന്നെ എങ്ങനെയാ അത് മനസ്സിലാവുക? അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ തതഃപദം തത് പരിമാർഗിതവ്യം യസ്മിൻ ഗതാന നിവർത്തന്തി ഭൂയഃ. ഈ അശ്വത്ഥം, അതായത് ഈ മനസ്സിനെ വേരോടെ പിഴുതെടുക്കാം. അതിന്റെ വേരെന്താ, മനസ്സിന്റെ വേരെന്താണ്? ഞാൻ എന്നുള്ള അഹംവൃത്തിയാണ്. ഞാൻ എന്നുള്ള ചിത്തവൃത്തി ഇല്ലാതെ നീ അവൻ എന്നുള്ള ചിത്തവൃത്തികളൊന്നും ഉദിക്കില്ല. എല്ലാ ചിത്തവൃത്തികൾക്കു പുറകിലും ഞാൻ എന്നുള്ള ഇൻഡിവിജ്വാലിറ്റി, പ്രഥമ വികാരം ഊടും പാവുമായി കിടക്കുന്നുണ്ട്. അതാണ് മനസ്സിന്റെ വേരും. തായ് വേര്, ചില തൈയൊക്കെ വയ്ക്കുമ്പോ തായ് വേര് പോയാൽ തൈ പിടിക്കില്ല. അതുപോലെ മനസ്സാവുന്ന ഈ ചെടിക്ക് തായ് വേര് അഹങ്കാരമാണ്. ആ അഹങ്കാരം ഉദിക്കുമ്പോഴാണ് ബാക്കിയൊക്കെ ഉദിക്കുന്നത്. നാൻ ഉദിയാതെ ഉള്ള നിലയിൽ നാം അതുവായി ഉള്ള നിലയിൽ, നാൻ ഉദിക്കും സ്ഥാനമതൈ നാടാമൽ നാൻ ഉദിയാ തന്നിഴപ്പൈ ശാർവദേവൻ. രമണ ഭഗവാൻ ഉള്ളതിനാർത്ഥത്തില് പറഞ്ഞു. ഇത് നമുക്ക് മഹാവാക്യം പോലെയുള്ള ശ്ലോകമാണ് ഈ ശ്ലോകം. ഇതിന്റെ മർമ്മമാണ്, ആത്മവിചാര സാധനയുടെ മുഴുവൻ എസൻസ് ആണിത്. നാൻ ഉദിയാതെ ഉള്ള നിലയിൽ നാം അതുവായുള്ള നിലയിൽ, അത് എന്നെ പറഞ്ഞുള്ളൂ, അത് എന്തെന്ന് പറഞ്ഞില്ല. ആ പൂർണ്ണത, നിശ്ചലത, നമ്മളുടെ സ്വരൂപം, അത് ആ അതിനെ ഇതാക്കി തീർക്കുന്നത് അഹങ്കാരമാണ്. വ്യക്തിത്വം, ഇമേജ്, അസ്യൂംഡ് മീ. അപ്പോ ആ ഞാൻ ഉദിക്കും സ്ഥാനമതൈ നാട്, ആ ഞാൻ എവിടെ ഉദിക്കണു, ഞാൻ എന്താണ്, മനോനിവൃത്തിക്ക് അതാണ് വഴി. ഞാൻ എന്താണ്, ഞാൻ ആരാണ്, ഞാൻ ഞാൻ എന്ന് തോന്നണുണ്ടല്ലോ, അതെവിടെ ഉദിക്കണു, ഞാൻ എന്നുള്ളതിന്റെ സ്വരൂപം എന്താണ്, നിത്യനിരന്തരമായ ആത്മവിചാരം. സന്തതം ശലിപ്പര സന്തോഷമാകവേ, എപ്പോഴും വിഷമിക്കാതെ തളർന്നു പോവാതെ സന്തോഷമായി സംതൃപ്തിയായി ഈ അന്തർമുഖത്തെ ചെയ്തുകൊണ്ടേയിരിക്കാം. എന്ത് വിഷമത്തിനും ഈ ഒരു ചോദ്യം മരുന്നാണ്, ഒറ്റമൂലിയാണ്. ഒറ്റമൂലി എന്ന് പറഞ്ഞാൽ അപൂർവമാണ്, അതായത് എന്ത് രോഗം വന്നാലും ഒറ്റ മരുന്ന് കൊടുക്കും. അതുപോലെ നമ്മളുടെ രോഗത്തിന്, ഭവരോഗത്തിന് ഒറ്റ മരുന്നേ ഉള്ളൂ. ഈ രോഗമൊക്കെ ആർക്ക് എന്ന് ചോദിക്കാം. ഈ വിഷമമൊക്കെ ആർക്കാണ്? മനസ്സ് ചഞ്ചലമായിരിക്കണം. ആരുടെ മനസ്സ്? കോപം വരുന്നു. ആർക്ക് കോപം? വിഷമം സഹിക്കവയ്യ. ആർക്കാ സഹിക്കവയ്യാത്തത്? എല്ലാത്തിനും ഉത്തരം എന്താ? എനിക്ക്, ഞാൻ, എന്റെ വിഷമം, എന്റെ പ്രശ്നം എനിക്ക് തീരണം, എന്റെ കുടുംബം. ശ്രദ്ധിക്കാം, ശ്രദ്ധിച്ചാ മതി. ശ്രദ്ധിച്ചാ കാണാം ഈ മൂവ്മെന്റ്, മൂവ്മെന്റ് ഓഫ് മീ മീ മീ മീ മീ, എന്റെ എന്റെ എന്റെ എന്റെ എന്റെ. അതിനെ നിഷേധിച്ചിട്ട് കാര്യമില്ല. അത് നമ്മളുടെ മുഴുവൻ വ്യക്തിത്വത്തിന്റെ തായ് വേരാണ് ആ ചലനം. ആ ചലനത്തിനെ നമ്മൾ ശ്രദ്ധിക്കുകയാണ്, അകമേക്ക് ശ്രദ്ധിക്കുകയാണ്. എല്ലാ സാധനയും അവസാനം അവിടെ കൊണ്ട് എത്തിക്കണം. ചിലത് വ്യക്തമാർഗമാണ്, ചിലത് അവ്യക്തമാർഗമാണ്, അത്രേ ഉള്ളൂ. ഭക്തിമാർഗത്തിൽ ഭഗവാനെ ഉള്ളൂ, ഞാനില്ല, ഞാൻ എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല, ഭഗവാൻ മാത്രമാണ് സത്യവസ്തു എന്നൊക്കെ പറഞ്ഞ് ശരണാഗതി ചെയ്യുമ്പോഴും ചുരുക്കത്തിൽ ഈ ഭക്തൻ ചെയ്യുന്നത് എന്താ? ഈ അഹങ്കാര ചലനം, ഈ പ്രഥമ വികാരത്തിന്റെ ചലനത്തിനെ മൂലത്തിൽ ഒടുക്കിക്കളയാണ്. അവ്യക്തമായി ചെയ്യണു അത്രേ ഉള്ളൂ. ജ്ഞാനവിചാരമാർഗത്തിൽ ബോധപൂർവം ചെയ്യണു അത്രേ ഉള്ളൂ. ജ്ഞാനവിചാരമാർഗത്തിൽ ശ്രദ്ധിക്കണു നമ്മൾ എങ്ങനെയാ ഇത് നമ്മളെ പറ്റിക്കണത് എന്നാണ്. ആ മൂലത്തിൽ നിന്നും ഒരു പ്രത്യേക വ്യക്തിത്വം പൊന്തി വന്ന് ഞാൻ എന്ന് ഐഡന്റിഫൈ ചെയ്ത് പിന്നെ എനിക്ക് ഭയം, എനിക്ക് ജീവിക്കണം, എന്റെ ജീവിതം, എന്റെ പ്രശ്നം, എനിക്ക് രക്ഷപ്പെടണം. ലൗകികമൊക്കെ വിട്ട് അധ്യാത്മികത്തിൽ വന്നാൽ എനിക്ക് അധ്യാത്മികമായിട്ട് മുന്നോട്ട് പോകണം, എനിക്ക് ഭക്തി വേണം, എനിക്ക് ഒന്നും കിട്ടണില്ല. ആശ്ചര്യം എന്താ അറിയോ? ഇത്രയൊക്കെ ഞാൻ വായി തുറന്ന് പറഞ്ഞാലും എത്ര പ്രാവശ്യം കേട്ടാലും എത്രയൊക്കെ തന്നെ ഇതൊക്കെ വായിച്ചാലും അങ്ങനെയുള്ള ആളുകൾ എന്റെ അടുത്ത് വന്ന് പറയും, എനിക്ക് കുറെ ദിവസമായി ആത്മവിചാരമേ ചെയ്യാൻ പറ്റണില്ല, ഒന്നുമില്ല. ആരാ പറയണത്? ഇതാരാ പറയണത്? ഉള്ളിലുള്ള ചൈതന്യം പറയോ? ഇല്ല. ജഡമായ ശരീരം പറയോ? ഇല്ല. പിന്നെ ആരാ? കള്ളം കപ്പല് തന്നെ എന്നാണ്. കള്ളം കപ്പല് തന്നെ. അപ്പൊ പിന്നെയും യു ആർ ഡെലൂഡഡ് ബൈ ദാറ്റ് സെപ്പറേറ്റ് ഇൻഡിവിജ്വാലിറ്റി. അപ്പൊ ചോദിക്കുക, ആർക്കാണ് ചെയ്യാൻ പറ്റാത്തത്? ഇത്തിരി ശ്രദ്ധ മതി. നമ്മൾ ആ പ്രശ്നം വരുമ്പോഴൊക്കെ തന്നെ ചടഞ്ഞുകൂടി കെട്ടിപ്പിടിച്ച ഒരു സ്ഥലത്തിരുന്ന് ഒന്ന് ശ്രദ്ധിക്കുക, ആരാ നമ്മളെ പറ്റിക്കണത്? ആരാണ് ഇത് ചെയ്യണത്? ആർക്കാണ് ഈ ചെയ്യാൻ പറ്റണില്ല, എനിക്ക് അത് പറ്റണില്ല, ഇത് പറ്റണില്ല? ആരാ ഈ പറ്റണ ആള്? ഈ ഞാൻ എന്താണ്? ശ്രദ്ധിച്ചാൽ ഞാൻ എന്താണ്, ഞാൻ ആരാണ് എന്നാൽ ആ ചോദ്യം എന്തു എന്താണ് അതിനുള്ള ഉത്തരം? ഉത്തരം ആൻസർ ഒന്നുമില്ല അതിന്. ഇറ്റ്സ് ആൻ ആൻസർലെസ് ക്വസ്റ്റ്യൻ. ആൻസർ ഈസ് എക്സ്പീരിയൻസ്. അവിടെ ഒരു നിശ്ചലത ഉണ്ടാവും, ഞാൻ എന്ന് ഉദിക്കില്ല. അവിടെ എന്തുണ്ടോ അതുണ്ട്. അതിനെ നിങ്ങൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഭഗവാനാണെന്നും ഭഗവാനാണ് നിയന്ത്രിക്കണതെന്നും ഭഗവാന്റെ കയ്യിൽ ഞാൻ യന്ത്രമാണെന്നും ഒക്കെ നിങ്ങൾ വാക്കുകൊണ്ട് പറയുമ്പോൾ പറയാം. പക്ഷെ അനുഭവ മണ്ഡലത്തിൽ നിശ്ചലതയേ ഉള്ളൂ. വാക്ക് പറയണമെങ്കിൽ പിന്നെയും ഇയാൾ വന്നിട്ട് വേണം പറയാൻ. പറയണമെങ്കിൽ ഇയാൾ വന്നിട്ട് വേണം പറയാൻ. ഗീതയിൽ പറയുന്ന പോലെ ഈശ്വര സർവഭൂതാനാം ഹൃദയേശേ അർജുന തിഷ്ഠതി തമേവ ശരണം ഗച്ഛ എന്നൊക്കെ പറയണത് പോലും വാക്ക് ഉദിച്ചിട്ടാണ്. അപ്പൊ ശരണാഗതി ചെയ്യുന്ന ഒരാളും ഈശ്വരൻ നിയന്ത്രിക്കുന്ന ഒരാളും ഒക്കെ രണ്ടെണ്ണമൊക്കെ വന്നു അവിടെ. അനുഭവത്തിൽ വരുമ്പോ നിശ്ചലതയേ ഉള്ളൂ. ഞാനില്ല, ചിത്തമില്ല, വ്യക്തിത്വമില്ല, ഒരു സൈലൻസേ ഉള്ളൂ. ശരീരം പ്രവർത്തിക്കണോ? പലതും ചെയ്യണോ ലോകത്തിൽ? അത് അനിർവചനീയമായ ഒരു ശക്തി എന്തൊക്കെയോ ചെയ്യിപ്പിക്കുന്നു ആ ശരീരത്തിനെ കൊണ്ട്. ഞാൻ ഉദിയാതെ ഉള്ള നിലയിൽ, അതാണ് നിവൃത്തമായ മനസ്സിന്റെ സ്റ്റേറ്റ്. മനസ്സ് തന്റെ മൂലത്തിൽ പിറപ്പിടത്തിൽ ഒതുങ്ങി നിൽക്കുമ്പോ മനസ്സ് മനസ്സല്ലാതായിട്ട് മാറണു. അവിടെ മറ്റെന്തോ പ്രവർത്തിക്കണു. അതിനെ ഭഗവാന്റെ കൃപാശക്തി എന്നോ ഹിതൈഷിണി ശക്തി എന്നോ ചിത് ശക്തി എന്നോ ഹ്ലാദിനി ശക്തി എന്നോ ഒക്കെ അവരവരുടെ ഭാഷയ്ക്കനുസരിച്ച് പറയാം. എന്തായാലും ആ തലത്തിൽ നമ്മൾ അടങ്ങിയാൽ നമ്മൾക്ക് പരമമായ ലാഭം ഉണ്ടായി. ശരീരം ഇരിക്കുമ്പോ തന്നെ നമ്മളുടെ മരണത്തിനെ നമ്മൾ കണ്ടു എന്ന് വെച്ചാൽ നമ്മളുടെ ഇമേജിന്റെ ഡെത്ത്, നമ്മളുടെ വ്യക്തിത്വത്തിന്റെ അസ്തമനവും അസ്തിത്വത്തിന്റെ പ്രകാശനവും ഉള്ളിൽ കണ്ടു കഴിയുമ്പോ പിന്നെ മരണത്തിന് ഭയപ്പെടാനില്ല. ഇനി ആരും മരിക്കും, മരിക്കാനുള്ള ആരാ? ഈ ശരീരം കുറെ കഴിയുമ്പോൾ വീണു പോകും, പക്ഷേ ഉള്ളിലുള്ള സത്യത്തിന് ഒരു ബാധയുമില്ലെന്നും ആ സത്യം ഈ ശരീരവുമായി സമ്പർക്കം പുലർത്തിയിട്ട് തന്നെ ഇല്ലെന്നും ഈ ശരീരവുമായി സമ്പർക്കം പുലർത്തി മരണത്തിനെ ഭയപ്പെടുകയും ജീവിതത്തിനെ ആശിക്കുകയും വ്യാധിയെ ഭയപ്പെടുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ വ്യക്തിത്വം വാസ്തവത്തിലുള്ള എന്റെ സ്വരൂപമല്ലെന്നും അത് ദിവസം സുഷുപ്തിയിൽ ഇല്ലാതാവുന്നുണ്ട്, സ്വപ്നത്തിൽ മാറിക്കാണിക്കുന്നുണ്ട്, ജാഗ്രതയിൽ വേറെ വേഷം കിട്ടുന്നുണ്ട്, ഈ വ്യക്തിത്വം എന്റെ ശരിയായ സത്തയല്ലെന്നും എന്റെ വാസ്തവത്തിലുള്ള സത്ത നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായിട്ടുള്ളതാണെന്നും ഉള്ളിൽ ഉണർവ് കൊണ്ട് കാണുമ്പോ ആ ഉണർവ് ഉദിച്ചവൻ നടപാടുന്ന തീർത്ഥമാണ്. തീർത്ഥീകുറുവന്തി തീർത്ഥാനി സ്വാന്തസ്തേന ഗതാഭൃത എന്ന് അങ്ങനെയുള്ള ആളെയാണ് ഭാഗവതം പറഞ്ഞത്. അയാൾ ഏതെങ്കിലും പൊട്ടക്കുളത്തില് മുങ്ങിയാൽ ആ കുളം തീർത്ഥമാവും, അവരുടെ സാന്നിധ്യം കൊണ്ട് എല്ലാം പവിത്രമാവും. അപ്പൊ മനോനിവൃത്തി പരമോപശാന്തി സാ തീർത്ഥവര്യ മണികർണികാച്ച ജ്ഞാനപ്രവാഹ വിമലാദിഗംഗ സാ കാശികാഹം നിജബോധരൂപ. നിജബോധരൂപമായ ആ കാശികയെ ഹൃദയത്തിൽ കണ്ടു കഴിയുമ്പോ വാസ്തവത്തിലുള്ള തീർത്ഥയാത്രയായി. ബാഹ്യമായ തീർത്ഥയാത്രയൊക്കെ തന്നെ ഇതിന് സഹായിക്കുമെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ പരിശ്രമം. പരിശ്രമം തത്ര സമീക്ഷമാണ് ഭാഗവതം പറഞ്ഞു. കുറേ മെനക്കെടുക്കും, കുറേ വിഷമിക്കും, കുറേ പലതും ചെയ്യും, തളർന്നു പോവും. എല്ലാ കർമ്മങ്ങളുടെയും ലക്ഷ്യസ്ഥാനം ഇതാണ്. സ്നാതം തേന സമസ്തവാരി നിവഹോ സമ്പൂർണം ജഗദേവനന്ദന വനം സർവേപി കൽപ്പദ്രുമാഹ ഗാംഗം വാരി സമസ്തവാരി നിവഹാഹ പുണ്യാ സമസ്താക്രിയാഹ വാച പ്രാകൃത സംസ്കൃതം ശ്രുതിശിരോ വാരാണസി മേദിനി സർവാവസ്ഥിതി അസ്യ വസ്തുവിഷയാ ദൃഷ്ടേ പരബ്രഹ്മണി. കേട്ടുണ്ടോ ഈ ശ്ലോകം? സമ്പൂർണം ജഗദേവനന്ദനവനം. അയാൾക്ക് ഇനി സ്വർഗത്തിൽ പോയൊരു നന്ദനവനമൊന്നും വേണ്ട. അയാള് നിത്യനിരന്തരം വൈകുണ്ഠവാസിയാണ്. ഞാൻ ഭാഗവത മഹീപതി എഴുതിയ തുക്കാറാമന്റെ ജീവചരിത്രം വായിക്കായിരുന്നു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അദ്ദേഹം അങ്ങനെ നഗരത്തിൽ എവിടെയെങ്കിലുമൊക്കെ ചുറ്റാൻ പോയി കളയും. എവിടെയാന്ന് പോയി പിടിച്ചോണ്ട് വരണം, എവിടേക്കാ പോണതെന്ന് വെച്ച് ചിലർ പോയി ചോദിക്കുമ്പോ എവിടെ പോണു എന്ന് ചോദിച്ചാൽ വൈകുണ്ഠത്തിലേക്ക് പോണെന്ന്. വൈകുണ്ഠം ഉള്ളിൽ കണ്ട ആളുടെ സകല യാത്രയും വൈകുണ്ഠത്തിലേക്കാണ്. പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നതായിട്ട് തോന്നും. അവരീ പുറമെ ശരീരം ചുറ്റാ, ശരീരം ഇങ്ങനെ അലയാണ്, ഉള്ളിൽ വൈകുണ്ഠയാത്രയാണ്. സമ്പൂർണം ജഗദേവനന്ദനവനം, അവർക്ക് ഈ ലോകം തന്നെ നന്ദനവനമാണ്. സർവേപി കൽപ്പദ്രുമാഹ, എല്ലാ വൃക്ഷങ്ങളും കൽപ്പകവൃക്ഷങ്ങളാണ്. ഗാംഗം വാരി സമസ്തവാരി നിവഹാഹ, എവിടെ ഉള്ള വെള്ളമും ഗംഗാജലമാണ്. പുണ്യാ സമസ്താക്രിയാഹ, ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ പുണ്യമാണ്. പ്രാകൃത സംസ്കൃതം വാചം, അവര് പ്രാകൃതമോ സംസ്കൃതമോ എന്ത് പറഞ്ഞാലും ശ്രുതിശിരാഹ, അത് ഉപനിഷത്താണ്. വാരാണസി മേദിനി, ഭൂമി മുഴുവൻ അവർക്ക് വാരാണസിയാണ്, കാശിയാണ്. വാരാണസി മേദിനി സർവാവസ്ഥിതിരസ്തി അസ്യ വസ്തുവിഷയാ, അവര് ഇരിക്കട്ടെ, നടക്കട്ടെ, കിടക്കട്ടെ, വ്യവഹരിക്കട്ടെ, നിത്യനിരന്തരം അവർക്ക് വസ്തു പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൃഷ്ടേ പരബ്രഹ്മണി, ഹൃദയത്തിൽ ബ്രഹ്മദർശനം സാധിച്ച് സ്വയമേവ ബ്രഹ്മഭൂതന്മാരായിട്ടുള്ള ജീവൻ മുക്തന്മാർക്ക് സർവചരാചരവും വ്യവഹാരവും വസ്തുവിഷയമായിട്ടുള്ളതാണെന്നാണ്. എന്നുവെച്ചാൽ ഭഗവത് ദർശനം അവർക്ക് ഉണ്ടാവുകയും മറയുകയും ചെയ്യുന്നതല്ല, നിത്യനിരന്തരമാണ്. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചലശിവ അരുണാചലശിവ അരുണാചലശിവ അരുണാചല അരുണാചലശിവ അരുണാചലശിവ അരുണാചലശിവ അരുണാചല അരുണാചലശിവ അരുണാചലശിവ അരുണാചലശിവ അരുണാചല അരുണാചലശിവ അരുണാചലശിവ അരുണാചലശിവ അരുണാചല അരുണാചലശിവ അരുണാചലശിവ അരുണാചലശിവ അരുണാചല അരുണാചലശിവ അരുണാചലശിവ അരുണാചലശിവ അരുണാചല അരുണാചലശിവ അരുണാചലശിവ അരുണാചലശിവ അരുണാചല അരുണാചലശിവ അരുണാചലശിവ അരുണാചലശിവ അരുണാചല യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി.
1: ഓം നമഃശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ഓർഗ്, ദ നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് ചാണ്ഡോഗ്യ ഉപനിഷത്, സ്പിരിച്വൽ ഡിസ്കോഴ്സ് ഇൻ മലയാളം, പ്രസന്റഡ് ബൈ കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമഃശിവായ.
2: ജീവൻ ഇവിടെ ഇരുന്ന് ഭൗതികമായി സങ്കല്പിച്ച സൂര്യനിലും ദിലോകത്തിലൊന്നും എത്തിച്ചേരുന്നില്ല. പക്ഷേ ആ ദേവതാഭാവനയിൽ അവിടെ എത്തിച്ചേരുന്നു. അത് മരണശേഷമല്ല, ജീവിച്ചിരിക്കുമ്പോഴും എത്തിച്ചേരുന്നു. ആ ബന്ധമുണ്ടാവും. ചാന്ദ്രം കാര്യം ആരഭന്തി, അവിടെ ചന്ദ്രസംബന്ധിയായ കാര്യങ്ങളുണ്ടാകുന്നു എന്നാണ്. ചന്ദ്രൻ എന്ന് പറയുമ്പോഴും ആകാശത്ത് കാണുന്ന തിളങ്ങുന്ന സാധനമല്ല, ദേവതയാണ്. ദേവതാ ലോകമാണ് ചന്ദ്രലോകം എന്ന് പറയും. അത് സൂക്ഷ്മമാണ്, സ്ഥൂലമല്ല. രണ്ടർത്ഥത്തിലും വേദത്തിൽ പറയും. കാണുന്ന ആദിത്യനെ പറയാറുണ്ട് സ്ഥൂലമായി, ചന്ദ്രനെ പറയാറുണ്ട് ഭൂമി പൃഥ്വി എന്ന് പറയാറുണ്ട്. പക്ഷെ ദേവതാരൂപത്തിനും പറയും. ഇവിടെ ആ ദേവതാ ലോകത്തെയാണ് പറയുന്നത്. അവിടെ ചെന്ന് സോമോ രാജ എന്ന് വെച്ചാൽ ചന്ദ്രനാകുന്നു എന്നല്ല, അതെന്ന് പറയുന്നത് ചാന്ദ്രം, ചന്ദ്രസംബന്ധിയായ ചന്ദ്രലോക സംബന്ധിയായ കാര്യം. അവന്റെ കർമ്മത്തിന്റെ ഫലം അവിടെ ഉണ്ടാകുന്നു. ജീവൻ അവിടെ എത്തിച്ചേരുന്നു. ഫലരൂപം അഗ്നിഹോത്ര ആഹുത്യോഹോ, അഗ്നിഹോത്ര ആഹുതിയുടെ ഫലമായ കാര്യം അവിടെ സംഭവിക്കുന്നു. മരണശേഷം സ്ഥൂല ശരീരത്തിന്റെ ആ തടസ്സം മാറിയിട്ട് പൂർണ്ണമായും അവൻ അവിടെ എത്തിച്ചേരുന്നു. അതിനു മുമ്പാണെങ്കിലോ ഭാവനയിലൂടെ അവന് ആ ബന്ധമുണ്ടാകും. സൂര്യലോകമോ ചന്ദ്രലോകമോ, സൂര്യലോകത്തിന് ബ്രഹ്മലോകം സത്യലോകം എന്നെല്ലാം പറയുന്നു, ചന്ദ്രലോകത്തെ പിതൃലോകം എന്നെല്ലാം പറയുന്നു. അപ്പം മരണശേഷം ഈ ശരീരബന്ധം വിട്ടിട്ട് ആ ജീവൻ ഈ ദേവതാഭാവത്തോട് താതാന്യം പ്രാപിച്ചു. അതിന് സഹായിക്കുന്നതാണ് ഇതല്ല. അതാണ് ഇവിടെ പറഞ്ഞത്, ആ അഗ്നിഹോത്രത്തിന്റെ സമിത്വം, അഗ്നിയും ജ്വാലയും ധൂമവും തീപ്പരിയും പിന്നെ ആ യജമാനന്റെ ശ്രദ്ധയും എല്ലാം സഹായിക്കുന്നു. അതുപോലെ ഈ ഭാവനയിൽ ആ ജീവന്റെ ആധ്യാത്മിക ഭാവങ്ങളും ഈ ആദ്യ ദൈവിക ഭാവങ്ങളും എല്ലാം അവനെ സഹായിക്കുന്നു. അപ്പോ അവിടെ ഫലമുണ്ടാകുന്നു. യജമാനശ്ച തത്കർത്താരഹ ആഹൂതിമയാഹ, യജമാനൻ അഗ്നിഹോത്ര കർത്താവ് അവൻ ആഹൂതിമയനായിത്തീരുന്നു എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞത്. ആ ജീവൻ ശ്രദ്ധാ സമവായിരുന്നു, അപ്സമവായിരുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ സംസ്കാരമായി മാറുന്നു, അദൃഷ്ടമായി മാറുന്നു. അതുവരെ ഇല്ലാതിരുന്ന വൈദികമായ അദൃഷ്ടം സംസ്കാരം, അതാണ് ശ്രദ്ധ അപ്സമവായന. അതിന് ശ്രദ്ധയും അവന്റെ കർമ്മവും, കർമ്മത്തെ കർമ്മത്തിന്റെ പരിണാമത്തിനൂടെ അപ്പെന്ന് പറയുന്നു. സൂക്ഷ്മഭൂതങ്ങളെന്ന് നേരത്തെ അദൃഷ്ടമെന്ന് പറഞ്ഞു. ആഹൂതിമായ അത് വിശദീകരിക്കും. ആഹൂതി ഭാവന ഭാവിതാഹ, ആഹൂതി ഭാവന കൊണ്ട് സംസ്കരിക്കപ്പെട്ടവനായി ആ യജമാനൻ. ആ സംസ്കാരം എന്ന് പറയുന്നതാണ് യജമാനന് വിശേഷമായ ഒരു ഗുണം വരും. അതെന്താണ്? അവന്റെ ആധ്യാത്മിക ഭാവങ്ങൾക്ക് ഈ ആദ്യ ദൈവിക ഭാവങ്ങളുമായിട്ടുള്ളൊരു ബന്ധം വരും. അല്ലെ, മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താണ് ആദ്യത്തിനെ കാണുന്ന സൂര്യൻ തന്നെയാണ് ഈ ചക്ഷുലടിക്കുന്ന സൂര്യൻ. ഈ രണ്ട് ഭാവങ്ങളെ അവിടെ ഒന്നിപ്പിക്കുകയാണ്. അത് വാസ്തവത്തിൽ സംഭവിക്കുന്നു. ആഹൂതി രൂപേണ കർമ്മണ ആകൃഷ്ട, ആഹൂതിയാകുന്ന ആ കർമ്മം സംസ്കാര രൂപത്തിൽ അവനെ അങ്ങോട്ട് വലിക്കുന്നു. ആകൃഷ്ട, അവനെ ആകർഷിക്കുന്നുണ്ട്. അതെവിടത്തേക്ക്? ആ ജീവനെ അങ്ങ് ചന്ദ്രലോകത്തിലേക്കോ സത്യലോകത്തിലേക്കൊക്കെ വലിച്ചുകൊണ്ട് പോകുന്നു. ഇവിടുന്ന് റോക്കറ്റ് വിടും പോലെ അവൻ പോകുന്നു. ആകൃഷ്ട അവിടെ വലിച്ചുകൊണ്ട് പോകുന്നു. അതിന് ശക്തി ഇതിനുണ്ട്, ഈ കർമ്മത്തിനും ആ ഭാവനയ്ക്കും ഉണ്ടാവുന്നു. ശ്രദ്ധാസമവായനഹോ ദ്വിലോകമനുപ്രവിശ്യ, നേരെ ദ്വിലോകത്തിലെത്തിച്ചേരുന്നു. ഈ സംസ്കാരത്തോടുകൂടി ഇവനായി സോമഭൂതാഭവന്തി, സോമഭൂതനായിത്തീരുന്നു, ചന്ദ്രലോകവാസിയായിത്തീരുന്നു. തസ്സ്വരൂപ എന്ന് പറയുന്നു, അതിനെ വ്യാഖ്യാനിക്കുന്നതാണ്. ഈ സോമഭൂതൻ ചന്ദ്രനാകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞല്ലോ, ജീവൻ ഇവിടെ പാർത്ഥിവമായിരിക്കുന്നു. ഈ ഭൂമിലോകം, ഇവിടുത്തെ മനസ്സും ഇവിടുത്തെ ശരീരവും ഇവിടുത്തെ ഭാവനകളുമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് ഭാവന ചെയ്ത ചന്ദ്രലോകവും സൂര്യലോകവും ഒന്നും നമുക്കറിയാൻ കഴിയില്ല. പക്ഷേ ഇവിടെ പറയുന്ന എന്താണ്? തസ്സ്വരൂപ, ആ ചന്ദ്രലോകത്തിന് ചില വിശേഷതകളൊക്കെ ഉണ്ട്. അതിവിടുത്തെ ഈ ലോകത്തിന്റെ, ഭൗതിക ലോകത്തിന്റെ വിശേഷതകളല്ലാതെ സൂക്ഷ്മമാണ്. അതിന് സമമായിത്തീരുന്നു, ഇവിടെ ഇരിക്കുമ്പോൾ ഇതിന് സമമായിത്തീരുന്നു. ഈ പാർത്ഥിവഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു. അവിടെ ചെല്ലുമ്പോഴോ ഈ സ്ഥൂലഭാവങ്ങളെല്ലാം വിട്ടിട്ട് അതിസൂക്ഷ്മമായ തസ്സ്വരൂപ അവിടേക്ക് പറ്റിയ രൂപത്തിലാകുന്നു. ഇനി മുമ്പ് വരും, ഇനി വരുമ്പോൾ ഭാഷകാരം പറയും, ഈ ജീവൻ ചന്ദ്രലോകത്തിൽ പോയി അവിടത്തെ വിശിഷ്ടമായ അനുഭവങ്ങളൊക്കെ അനുഭവിച്ച് പറയുന്നു. തലയ്ക്ക് മത്ത് പിടിപ്പിക്കുന്ന അനുഭവങ്ങളാണെന്ന് അവിടെ പോയി തന്നെ അനുഭവിക്കുന്നു. പക്ഷെ അതെങ്ങനെ അനുഭവിക്കും? ഇതുകൊണ്ട് പറ്റും, ഈ പാർത്ഥിവ ശരീരം കൊണ്ട് പറ്റില്ല. അവിടെ അതിനു പറ്റിയ ശരീരത്തെ സ്വീകരിക്കുന്നു, അവിടെ ആനന്ദത്തെ അനുഭവിക്കുന്നു. അതെല്ലാം ഇനി വിശദീകരിക്കും. അത് സംഭവിക്കുന്നു എന്നാണ് ഈ പറയുന്ന അഗ്നിഹോത്ര ഭാവനയുടെ ഫലമായിട്ട്. അപ്പോ എങ്ങനെ ഭാവന ചെയ്യുന്നു അതുപോലെ സംഭവിക്കുന്നു. ഇവിടെ ഭാവന ചെയ്യാൻ പറയുന്നത് ആ ഭാവനയുടെ ഫലമുണ്ടാകുന്ന ജീവന്റെ ഗതിയെ, ആ ഗതിയുടെ ഫലമായി ഉണ്ടാകുന്ന ഫലത്തെ എത്തിച്ചേർന്ന് മൂന്നിനെയും കാണിക്കണം. ഈ ഭാവനയിൽ തിരിച്ചുള്ള വരവിനെയും കാണിക്കുന്നുണ്ട് അവന്റെ ഭാവനയ്ക്ക് അനുസരിച്ച്, എങ്ങനെ അവന് തിരിച്ചു വരാതും കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവന്റെ കർമ്മത്തിനനുസരിച്ച് എങ്ങനെ തിരിച്ചു വരാമതും കാണിക്കുന്നുണ്ട്. ഇതെല്ലാം ഈ ഒരു വിഷയത്തിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇതിന് രഹസ്യവിദ്യ ഉപനിഷത്ത് എന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ നിസ്സാരമായ കാര്യമാണ്. അഗ്നി ശ്രദ്ധയെ ഹോമിക്കുന്നു. പക്ഷെ നമ്മുടെ സ്ഥൂലബുദ്ധിക്കും മനസ്സിലാക്കാൻ വയ്യാത്ത വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഈ ഭാവന ഫലത്തെ കൊടുക്കുന്നത്, ജീവനെ സോമലോകത്തിൽ വരെ എത്തിക്കുന്നത്. നമ്മുടെ മുഖ്യമായി പറയുന്ന എന്താണ്? അത്രത്തു ആഹൂതി പരിണാമേവ പഞ്ചാഗ്നി സംബന്ധക്രമേണ പ്രാധാന്യേന വിവക്ഷിത ഉപാസനാർത്ഥം ജമാനാനാഗതി. ഇവിടെ ഇപ്പോൾ ഉപാസന പറയുന്നു, ഗതിയെന്ന് വിശേഷിച്ച് പറയുന്നു. ഇതിനും അതിന്റെ സൂചനയുണ്ട്. പക്ഷെ മുഖ്യമായി പറയുന്ന എന്താണോ, ഇവിടെ ബാഹ്യമായി ഈ അഗ്നിയിലേക്ക്, സ്ഥൂലമായ അഗ്നിയിലേക്ക് അർപ്പിക്കുന്ന അഹവിസ് ആഹൂതി, ഇതെങ്ങനെ ഈ ജീവനെ ചന്ദ്രലോകത്തിൽ അല്ലെങ്കിൽ സൂര്യലോകത്തിൽ എത്തിക്കുന്നു, അക്കാര്യമാണ് പറയുന്നത്. താം തു അവിദുഷാം ധൂമാതിക്രമേണ ഉത്തരത്ര ഭക്ഷ്യതി വിദുഷം ച ഉത്തരാം വിദ്യാകൃത. അതൻ അവിദുഷാം എന്നീ വേറൊരു കൂട്ടറുണ്ട്. ഇവിടെ എല്ലാം വിദ്യ, ജ്ഞാനം, വിദ്വാൻ എന്നെല്ലാം പറയുന്നിടത്ത് ഉപാസന നിർത്തുന്നു, അല്ലെങ്കിൽ ആശയക്കുഴപ്പമില്ല. ഇത് മലയാളത്തിലൊക്കെ വ്യാഖ്യാനിച്ചിട്ടുള്ളവർക്ക് മിക്കവാറും എല്ലാവരും തന്നെ ഈ ഉപാസന മലയാളത്തിന് ഇംഗ്ലീഷ് ജ്ഞാനം ഇതിന്റെ വ്യത്യാസം മനസ്സിലാക്കാതെ ജ്ഞാനവും തന്നെ അർത്ഥം വിചാരിക്കുക, ബാഹാശക്കുഴപ്പമില്ല. ജ്ഞാനം കൊണ്ട് ഇങ്ങനെയൊക്കെ സഞ്ചരിക്കുമോ, വായിക്കുന്നവരുടെയൊക്കെ മനസ്സിൽ ചിന്ത വരും. ജ്ഞാനത്തിൽ ചന്ദ്രലോകത്ത് പോകുമോ, സൂര്യലോകത്തിൽ പോകുമോ, ജ്ഞാനത്തിൽ എന്താണോ ഫലം എന്നുള്ള ആശയക്കുഴപ്പം വ്യാഖ്യാനങ്ങൾ വായിക്കുന്നവരുടെ മനസ്സിൽ വരും. ഈ പ്രകടനത്തിൽ സർവത്ര വിദ്വാനെന്നോ വിദ്യയെന്നോ ജ്ഞാനമെന്നോ പറഞ്ഞാലും എല്ലാത്തിനും അർത്ഥം ഉപാസന ഭാവന. ഒരു ഭാവന, ദൃഢമായ ഭാവന, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഏകത്വജ്ഞാനമല്ല ഇവിടെ പറയുന്നത്. അതിനെക്കുറിച്ച് അടുത്ത് പറയും ഭാഷ്യത്തിൽ തന്നെ എന്ന് പറയും. പക്ഷെ വ്യാഖ്യാനം എഴുതുന്നവരിതൊന്ന് ശ്രദ്ധിക്കാറില്ല. വ്യാഖ്യാനം എഴുതി പ്രശസ്തി നേടണം, അത് മാത്രമേ ചിന്തിക്കാറുള്ളൂ. ഭാഷകാരനെല്ലാം വളരെ വ്യക്തമായി ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് എന്താണ് ഉപാസന, എന്താണ് ജ്ഞാനം. പിന്നെ മറ്റൊന്നുകൂടി, ഉപാസന എന്ന് പറയുമ്പോൾ എന്തോ ഒരു മോശമായ കാര്യമാണ്, ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ശ്രേഷ്ഠമായ കാര്യമാണെന്ന് നമ്മൾ ധരിച്ചിട്ടുണ്ട്. അതും അബദ്ധമാണ്. അങ്ങനെ ഇവിടെ ശ്രുതി പറയുന്നുണ്ട്, ഉപാസന എന്ന് പറയുന്നത് മോശമായൊരു കാര്യമല്ല. ജ്ഞാനത്തെ അപേക്ഷിച്ചത് മോശമാണതുകൊണ്ട് നമുക്ക് ഉപാസന വേണ്ട, ജ്ഞാനം മതി എന്നല്ല ശ്രുതി പറയുന്നു. ഉപാസനയും ശ്രേഷ്ഠമാണ്, വിശേഷിച്ച് ഇവിടെ പറയുന്ന ഉപാസന. അത് ജ്ഞാനത്തെപ്പോലെ തന്നെ ശ്രേഷ്ഠമാണ്. അതിന് അധികാരിയായവനും അത് ഫലം ചെയ്യും. അപ്പൊ വൈദികമായ കർമ്മങ്ങളിൽ പിൽക്കാലത്ത് കർമ്മങ്ങൾക്ക് പ്രാധാന്യം വന്നു, ഈ ഉപാസനകളെല്ലാം ഉപേക്ഷിച്ചു. ഇന്നും കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു ഉപാസന ഭാഗത്തേക്ക് അവഗണിക്കുകയാണ്. ജ്ഞാനത്തിന്റെ പുറകെ പോകുന്നവർ ഇതൊക്കെ അവഗണിക്കുന്നു, അവരും കരുതുന്ന ഈ ഉപാസനയൊക്കെ അബദ്ധമാണ്. പിൽക്കാലത്ത് വൈദികകാലത്തിന് ശേഷം രൂപപ്പെട്ടു വന്ന ധ്യാനങ്ങളും ധ്യാന സമ്പ്രദായങ്ങൾക്കും എല്ലാ അടിസ്ഥാനം ഈ വേദത്തിൽ പറയുന്ന ഉപാസനയാണ്. മറ്റു തരത്തിലുള്ള ധ്യാന മാർഗങ്ങളൊക്കെ സ്വീകരിക്കുന്നവർ ഇതിനെ ഉപേക്ഷിക്കുന്നു. ഒന്നിതിനെ കുറിച്ച് അറിയുന്നില്ല, അതാണ് പ്രധാനമായ കാരണം. മറ്റൊന്ന് താൻ എന്താണോ അറിഞ്ഞാൽ അതാണ് പരമം ശ്രേഷ്ഠമെന്ന് കരുതുന്നു. ഇതാണ് രണ്ട് ദോഷം. ശരിക്ക് യഥാർത്ഥത്തിൽ എന്താണോ ശ്രേഷ്ഠം അത് നമ്മൾ അറിയുന്നുണ്ട്. എന്നുവെച്ചാൽ വൈദികമായ ഉപാസന എന്ന് അറിയുന്നതിനുള്ള അവസരമില്ല, ഇന്നാർക്ക് അനുഷ്ഠിക്കാനും പറ്റുന്നില്ല. മറ്റൊന്ന് നമ്മൾ എന്താണോ അറിഞ്ഞാൽ അതിൽ സംതൃപ്തരാകുന്നു, ഇതാണ് ശ്രേഷ്ഠം, ഇതിനപ്പുറം ഒന്നുമില്ല. അതുകൊണ്ട് ഇതെല്ലാം നൃത്ത പ്രചാരമായി ഇത്തരം ഉപാസന സമ്പ്രദായങ്ങൾ എല്ലാം ഇല്ലാതായി. ആൾക്കാരെല്ലാം പോകുന്ന തത്വജ്ഞാനത്തിന്റെ പുറകെ അത് അവനോട്ട് ഗുണം ചെയ്യുന്നില്ല എന്നുള്ള അവൻ അതിന് അധികാരിയല്ല. തത്വജ്ഞാനത്തിന് അധികാരികൾ ദുർലഭമാണ്. അവനതിന് വൃഥാ പരിശ്രമിക്കുന്നു. അതിനപേക്ഷിച്ച് കൂടുതൽ അധികാരിത്വം ഉള്ളത് ഉപാസനയ്ക്കാണ്. പക്ഷെ അതിനെ ഉപേക്ഷിക്കുന്നു, വിടുന്നു. ഇതൊരു ഭാവന, അഗ്നി ഭാവന. അതുപോലെ ഓരോ ഭാവനകളെ, അഞ്ച് ഭാവനകളെ കുറിച്ചുള്ള ഗുരുതമൻ ഉപദേശിക്കുന്നു. ഇത് പല ഭാഗത്തും ആവർത്തിച്ചു വരുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാണ്. ബൃഹദാരണ്യത്തിൽ തന്നെ ഇത് ആവർത്തിക്കുന്നു പല ഉപനിഷത് ഭാവങ്ങൾ. അടുത്ത് പറയുന്നു, പർജന്യോഭാവ ഗോതമാഗ്നി അല്ലയോ ഗോതമ, പർജന്യമാണ് അഗ്നി. ബാക്കിയെല്ലാം സാറിന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാലമാണ്. വായു സമിത്താണ് ധൂമം വിദ്യുത് അഭ്രം, മേഘം ധൂമമാണ്, വിദ്യുത് മിന്നൽ അർച്ചിയാണ്, ഇടി അങ്കാരമാണ്, ഇടി ഇടിവെട്ടം. ഹ്രാദനയോ ആ മുഴക്കം, അതതിന്റെ വിസ്ഫുലിംഗങ്ങളാണ്. തസ്മിൻ ഏതസ്മിൻ അഗ്നു ദേവ സോമ രാജാനം ജുഹോതി, അതിൽ സോമത്തെ ആഹൂതിയായി അർപ്പിക്കുന്നു, അതിൽ നിന്ന് വർഷമുണ്ടാവുന്നു. അടുത്തതുപോലെ അങ്ങനെയാണ് പൃഥിവി. ഇത് പ്രപഞ്ചത്തിൽ സർവത്തിനും ഈ അഗ്നിഹോത്ര കൽപ്പന. ഋഷിമാരതിനൊരു ക്രമം ഉണ്ടാക്കി, അത് നമുക്ക് പറയാം വൈദികമായ ക്രമം. എവിടെയെങ്കിലും എന്തെങ്കിലും ഭാവന ചെയ്തേണ്ടതാകും. ആ വൈദികമായ ക്രമം എന്തുകൊണ്ട് ഇതിൽ തന്നെ എന്ന് ചോദിക്കാം. വിലോകത്തിനെ അഗ്നിയായി ഭാവിക്കുന്നു, പർജന്യത്തെ അഗ്നിയായി ഭാവിക്കുന്നു, പൃഥ്വിയെ അഗ്നിയായി ഭാവിക്കുന്നു, വേറെന്തിനെ എന്തുകൊണ്ടായിക്കൂടാ. അതാർഷക്രമം, ശ്രുതിക്രമം അതാണ്. അങ്ങനെ ഒരു ക്രമത്തെ ഋഷിമാർ ആവിഷ്കരിച്ചാണ് ഇത്തരത്തിൽ ഭാവന ചെയ്യുക. പൃഥ്വിയാകുന്ന അഗ്നിയിൽ വർഷത്തെ ഹോമിക്കുന്നു, പുരുഷനാകുന്ന അഗ്നി അതിൽ അന്നത്തെ ഹോമിക്കുന്നു. അറിയാമല്ലോ, പൃഥ്വി വർഷത്തെ ഹോമിക്കുന്നു, അപ്പൊ അതിൽ നിന്ന് അന്നമുണ്ടാകുന്നു. അന്നത്തെ പുരുഷനിൽ ഹോമിക്കുന്നു. ഇതാണ് ജീവന്റെ ഗതി. ജീവന്റെ ഗതിയെ മാറ്റാൻ ഒക്കത്തില്ല. ജീവൻ എവിടെ പോയാലും ശരി, എന്റെ ഗതി ഇങ്ങനെയാണ്. ഇനി വേറൊരു ഗതിയെ കുറിച്ച് പറയും. ഗായസോ മ്രിയസോ ഇവിടെ തന്നെ ജനിച്ചും മരിച്ചും പോകുന്ന ഒരു ഗതി. അത് സാധാരണ ജീവന്മാർ. ഉപാസകൻ അങ്ങനെയല്ല, ശ്രേഷ്ഠമായ ഗതിയാണ്. ആത്യന്തികമായ അതും സംസാരമാണെങ്കിലും ഇവിടെ ജനിച്ച് മരിക്കുന്നതിനപേക്ഷിച്ച് അത് ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് ആ ഭാവന, ആ ഗതിയെ കൂടി ഉൾക്കൊള്ളുന്ന ഭാവന, ഇതിലോകത്തിൽ നിന്ന് പർജന്യത്തിലൂടെ, വർഷത്തിലൂടെ, അന്നത്തിലൂടെ പുരുഷൻ, പുരുഷനിൽ നിന്ന് സ്ത്രീയിൽ, പുരുഷന്റെ രേതോ രൂപത്തിൽ ആ ജീവനം പ്രവേശിക്കുന്നു. തസ്മിന്നേവ തസ്മിന്നേതസ്മിൻ അഗ്നു ദേവ രേതോ ജുഹോതി തസ്യാഹുതേർ ഗർഭസംഭവതി, അവിടെ ജീവൻ ജനിക്കുന്നു. ഇതിതു പഞ്ചമ്യാഹുതു ആപഹ പുരുഷ വചസോ ഭവന്തി. നേരത്തെ പറഞ്ഞല്ലോ, എങ്ങനെയാണ് ഈ ആപഹ എന്ന് വെച്ചാൽ ജലമെന്നർത്ഥം, അല്ലെങ്കിൽ ജലമയമായ വസ്തുക്കൾ, അതെങ്ങനെ പുരുഷനാകുന്നു? ഇവിടെ പുരുഷനെന്ന് പറയുന്നത് ആ ജനിക്കുന്നവനെയാണ് പുരുഷനെന്ന് പറയുന്നത്. എങ്ങനെ ഈ പുരുഷനുണ്ടായി എന്നാ, എങ്ങനെ യജമാനനുണ്ടായി? ഈ യജമാനൻ പുരുഷനാകുന്നു, പുരുഷൻ യജമാനായി മാറുന്നു. ഇവിടെ ഇരുന്നവൻ അഗ്നിഹോത്രം ചെയ്യുന്നു, അതിന്റെ ഫലമായി അവൻ എവിടേക്ക് പോകുന്നു, തിരിച്ച് വീണ്ടും ഭൂമിയിലേക്ക് വരുമ്പോൾ അവൻ പുരുഷനായി. ആ പുരുഷൻ തന്നെ വീണ്ടും എന്ത് ചെയ്യുന്നു? അഗ്നിഹോത്രം ചെയ്യുന്നു. അപ്പൊ അവൻ യജമാനാകുന്നു. വീണ്ടും അവൻ അവന്റെ ആ കർമ്മ സംസ്കാരം അനുസരിച്ച് വീണ്ടും മാതാവിന്റെ ഉദരത്തിലൂടെ വീണ്ടും പുരുഷനായി വരുന്നു. ഇതിങ്ങനെ ആവർത്തിക്കുന്നു. സജാതോ യാവതാവിഷം ജീവതി, അവൻ ജനിച്ചു കഴിഞ്ഞാൽ അവന്റെ ആയുസ്സുള്ളതുവരെ ജീവിക്കുന്നു, മരിക്കുന്നു. മരിച്ചു കഴിഞ്ഞാലോ ഇപ്പോ അഗ്നയ ഏവ ഹരന്തി, അവന് ഉപാസിക്കുന്ന അഗ്നി തന്നെ അവനെ നയിക്കുന്നു. അങ്ങനെ അഗ്നി നയിക്കുന്ന അതാണ് ആദ്യം വിശദീകരിച്ചത്. അവൻ ഭാവന ചെയ്യുന്ന അഗ്നികൾ അവനെ നയിക്കുന്നു ദേവതാരൂപത്തിൽ. അവൻ ആഹൂതി അർപ്പിക്കുന്ന അഗ്നി ആ ആഹൂതിയെ പരിണമിപ്പിച്ച് അവനോട് ചേർക്കുന്നു, ശ്രദ്ധ മറ്റവരോട് ചേർക്കുന്നു. അവന്റെ ആധ്യാത്മിക ഭാവത്തിലേക്ക് ഇതിനെല്ലാം സംസ്കാര രൂപത്തിൽ ചേർക്കുന്നു, എന്നിട്ട് അവനെ നയിക്കുന്നു. യഥാ സംഭൂതോ ഭവതി, അങ്ങനെ അവൻ വീണ്ടും പുരുഷനായി മാറുന്നു. ഇത് ജീവന്റെ ഗതിയാണ്. പക്ഷെ ഇത് ഊർധ്വഗതി എന്ന് പറയും. തദ്യേ ഇത്ഥം വിദുഹു, ശരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളെ ഭാഷകാരൻ ഇനിയാണ് വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനതും വിട്ടത്. അതൊക്കെ നമുക്ക് സാധാരണ വായിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ഈ പ്രപഞ്ചത്തെയും ഈ ജീവന്റെ പ്രവൃത്തിയെയും ഇതെല്ലാം അഗ്നിഹോത്രമാണ്. പ്രപഞ്ചത്തിന്റെ ഈ നാനാഭാവങ്ങൾ, ജീവന് പ്രകടമായിരിക്കുന്ന ഭാവങ്ങൾ, ഇതെല്ലാം അഗ്നിഹോത്രത്തിന്റെ ഭാവമാണ്. ജീവന്റെ പ്രവൃത്തിയിൽ ഏറ്റവും മുഖ്യമായ പ്രവൃത്തി എന്താണ്? സൃഷ്ടി തന്നെയാണ്. അസൃഷ്ടിയും ഒരു അഗ്നിഹോത്രമാണുണ്ട്. അതിനെയും അങ്ങനെ പ്രത്യേകിക്കുന്നു. കർമ്മവും അഗ്നിഹോത്രമാണ്. അഗ്നിഹോത്രം എന്ന് പറയുന്ന പ്രത്യേകിച്ച് ഒരു കർമ്മമല്ല. അഗ്നിയിൽ അവിസർപ്പിക്കുന്ന ഒരു കർമ്മം മാത്രമല്ല. ഈ സൃഷ്ടി പ്രക്രിയയും ഒരു അഗ്നിഹോത്രമാണ്. അതുകൊണ്ട് അതിലൂടെ ജന്മം സംഭവിക്കുന്നു. ഇതെല്ലാം എന്താണ്? അവന്റെ ഉപാസനയാണ്, യജമാനന്റെ ഉപാസന. തദ്യേ ഇത്ഥം വിദുഹു, അടുത്ത് പറയുന്നു, ആരാണോ ഇപ്രകാരം ഉപാസിക്കുന്നത്, അതിന് ഭാഷ്യകാരൻ പറയുന്നു, വേദയതിദോ അധിപ്രജാ പ്രേന്ദീത്യയം പ്രശ്ന പ്രത്യുപസ്ഥിതോ അപാകർത്തം വ്യതയ തത്ര ലോകം പ്രതി ഉത്ഥിതാനാം അധികൃതാനാം ഗൃഹമേധിനാം യേ ഇത്ഥം ഏവം യഥോക്തം പഞ്ചാഗ്നി ദർശനം അഗ്നിഭ്യോ വയം ക്രമേണ ജാത അഗ്നിസ്വരൂപാഃ പഞ്ചാഗ്നി ആത്മാനഃ ഇത്യവും വിദുർജാനേയുഃ. ഈ പഞ്ചാഗ്നിയെ ഭാവന ചെയ്യുന്നവൻ പഞ്ചാഗ്നിയായി തന്നെ മാറുന്നു. ദുലോകത്തിലെത്തുന്നു, പർജന്യത്തിലെത്തുന്നു, വർഷമാകുന്നു, എല്ലാത്തിനോടും അവൻ താതാത്മ്യം പ്രാപിക്കുന്നുണ്ട്. ഇവിടെ യജമാനം എങ്ങനെയാണോ ഈ സ്ഥൂലമായ ഈ ഉപാധിയോട്, ശരീരമാകുന്ന ഉപാധിയോട് താതാത്മ്യത്തെ പ്രാപിച്ചിരിക്കുന്നത്, അവൻ ഈ സമഷ്ടിയോടും താതാത്മ്യത്തെ പ്രാപിക്കുന്നു. ഭാവന കൊണ്ടത് സാധിക്കും. അതാണ് അഗ്നി സ്വരൂപ, അഗ്നി താതാത്മ്യത്തെ പ്രാപിക്കുന്നു. സ്വരൂപം അല്ലെങ്കിൽ സ്വരൂപം രണ്ടു തരത്തിലും പറയും. അതിൽ അവൻ ചന്ദ്രനായി തീരുന്നു എന്ന് വെച്ചാൽ ആ ചന്ദ്ര ലോകത്തിന് യുക്തമായ രീതിയിൽ അവൻ മാറുന്നു. ഇത്യേവം വിദുർജാനേഹു, ആരാണ് അധികൃതാനാം ഗ്രഹമേധിന, ഇതിന് അധികാരികളായിരിക്കുന്ന ഗൃഹസ്ഥന്മാർ, അവരെ കുറിച്ചാണ് പറയുന്നു. ഈ പറഞ്ഞ പഞ്ചാഗ്നി വിദ്യയുടെ ഉപാസന ഗൃഹസ്ഥന്മാർക്കാണ് ഭാഷകാലം. അപ്പോ ബ്രഹ്മചാരികൾ, വാനപ്രസ്ഥന്മാർ, പരിവ്രാജകന്മാർ, അവരൊക്കെ അവരുടെ കാര്യം ചർച്ച ചെയ്യും. ഭാഷകാരൻ ശ്രുതിയുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യും അവരുടെയൊക്കെ അവസ്ഥ എന്താണ്. ആദ്യം ഗൃഹസ്ഥന്റെ കാര്യം എടുക്കുകയാണ്. തദ്യേ ഇത്ഥം വിദുഹു, ആരാണോ ഇങ്ങനെ ഉപാസിക്കുന്നത് ഗൃഹസ്ഥന്മാര്. നമുക്കറിയാം അഗ്നിഹോത്രം അനുഷ്ഠിക്കുന്നത് ഗൃഹസ്ഥനാണ്. അന്ത്യേഷ്ടി കർമ്മം അത് ഗൃഹസ്ഥനാണ്, സന്യാസിക്കല്ല. അപ്പൊ ഇതെല്ലാം അവന് വേണ്ടിയിട്ടാണ്. കാരണം അഗ്നികളാണ് അവനെ നയിക്കുന്നതെന്ന് പറഞ്ഞു. സന്യാസിയെ അഗ്നികർമ്മം ചെയ്യാറില്ല. അത് വൈദികമായി ശാസ്ത്രീയമായി, അല്ലാതെ ഇപ്പൊ ആൾക്കാർ ചുടുന്നുണ്ട്, ദഹിപ്പിക്കുന്നുണ്ട് സന്യാസി. അത് വൈദികമല്ല, ശാസ്ത്രീയമല്ല. ആർക്കെന്തും ചെയ്യാം, വേണമെങ്കിൽ മുറിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാം. അത് ഇതുമായിട്ട് ബന്ധമില്ല. ഇവിടെ പറയുന്നത് ശാസ്ത്രീയമായി ചെയ്യുമ്പോൾ അഗ്നികർമ്മം ഗൃഹസ്ഥനെ പാടും, എന്നുവെച്ചാൽ അഗ്നി ദഹിപ്പിക്കുക എന്ന് പറയുന്നു. സന്യാസിക്ക് അത് പാടില്ല. എന്തുകൊണ്ടത് പാടില്ല? വൈദിക രീതി അനുസരിച്ച് പറയുന്നു, ഇന്ന് ആരെങ്കിലും ആരെങ്കിലും ദഹിപ്പിക്കുന്നെങ്കിൽ ഞാൻ അതിന് ഉത്തരവാദിയല്ല. കാരണം അവനാണ് അഗ്നി ഉപാസിക്കുന്നത്, ജീവിതകാലം മുഴുവൻ അഗ്നി ഉപാസിക്കുന്നത്. അപ്പൊ ആ അഗ്നിയെ കൊണ്ടാണ് അവനെ ദഹിപ്പിക്കേണ്ടത്. ഇന്നത്തെ പോലെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയല്ലായിരുന്നു. അഗ്നി അവൻ അഗ്നി ഉപാസിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ഉപയോഗിച്ചു അതെല്ലാം കുടിച്ച് അവനെ ദഹിപ്പിക്കുന്നു. അഗ്നി തന്നെയാണ് അവനെ നയിക്കുന്നത്. എങ്ങനെ അത് അവൻ ദഹിച്ചു പോയി, അഗ്നി അണഞ്ഞുപോയി, പിന്നെ എങ്ങനെയാണ് അവനെ നയിക്കുന്നത്? അവിടെ അഗ്നി എന്ന് പറയുന്ന എന്താണ്? അത് അതിന്റെ അതിദൈവിക ഭാവങ്ങളാണ് അവനെ നയിക്കുന്നത്. അതുകൊണ്ട് അന്ത്യേഷ്ടി എന്ന് പറയുന്ന കർമ്മം സന്യാസിക്കല്ല, അത് ഗൃഹസ്ഥനേ ഉള്ളൂ. അത് അഗ്നിഹോത്രത്തിൽ തുടങ്ങി അന്ത്യേഷ്ടിയിൽ അവസാനിക്കുകയാണ് ആ അഗ്നിബന്ധം ഗൃഹസ്ഥന്റെ. പഴയ കാര്യം, പഴയ കാലത്തെ കാര്യം പറയുന്നു. അതുകൊണ്ട് കഥം അവഗമ്യത യുദ്ധം വിദുരിതി ഗൃഹസ്ഥായി വെച്ചത് നാന്യേതി, ഇതെല്ലാം ഗൃഹസ്ഥന് വേണ്ടിയിട്ടാണ് എന്നെന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞു? എന്തുകൊണ്ട് വാനപ്രസ്ഥൻ ബ്രഹ്മചാരി, ബ്രഹ്മചാരി രണ്ടുപേർ, കൊക്കുറുവാണൻ നൈഷ്ഠിക, വാനപ്രസ്ഥൻ? ഇവിടെ പരിപ്രാജകന്മാരെ പല പല ഗണത്തിൽപ്പെടുത്തും, പലതരത്തിലുള്ള പരിപ്രാജകന്മാരെ കുറിച്ച് പറയും. ഇവരെല്ലാം എന്തുകൊണ്ട് ഉപേക്ഷിച്ചു? കേവലം ഗൃഹസ്ഥന് വേണ്ടി എന്നുകൊണ്ട് പറഞ്ഞു. അത് ഈ അഗ്നി ബന്ധമുള്ളതുകൊണ്ട്, ഗൃഹസ്ഥനാണതുള്ളത്. അല്ലെങ്കിൽ ഇത് ഉപേക്ഷിച്ച് പോകണം, ഗാർഹസ്ഥത്തെ ഉപേക്ഷിച്ച് നേരെ പോകണം, വനത്തിലേക്ക് പോകണം, വനപ്രസ്ഥൻ, അല്ലെങ്കിൽ അവിടെ നിന്നും വിട്ട് പരിപ്രാജനൻ, പരിപ്രജാജകൻ, അങ്ങനെ ആകുക. അവിടേക്കൊക്കെ അവരൊക്കെ എവിടെ പോകുന്നു, ഏത് ലോകത്ത് പോകുന്നു, അതിനെല്ലാം ഭാഷ്യകാരൻ വളരെ ശാസ്ത്രീയമായി യുക്തമായി വിശദീകരിക്കും. ഗൃഹസ്ഥാനാം ഏതു അനിത്ഥം വിധ കേവല ഇഷ്ട പൂർത്ത ദത്ത പരാഹസ്തേ ധൂമാദിന ചന്ദ്രം ഗച്ഛന്തി ഭക്ഷ്യതി. ഇനി പറയാൻ പോകുന്നതിനെ കുറിച്ചൊരു സൂചന കൊടുക്കുകയാണ്. ഗൃഹസ്ഥൻ തന്നെ കേവല ഇഷ്ട പൂർത്ത ദത്ത, അതിനായി വിശദീകരിക്കും. ഇഷ്ടകർമ്മം അഗ്നിഹോത്രവും മറ്റും പൂർത്തകർമ്മം അത് പഴയകാലത്ത് ചെയ്തിരുന്നതാണ്. മറ്റ് സത്പ്രവർത്തികൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ, അഗ്നിഹോത്രം ചെയ്യുന്ന തനിക്ക് വേണ്ടിയാണ്. ദേവാലയങ്ങൾ ഉണ്ടാക്കുക, അതൊക്കെ സ്മൃതികളിൽ പറയുന്നതാണ്. ആരാമങ്ങൾ ഉണ്ടാക്കുക പൊതുജനങ്ങൾക്ക് വേണ്ടി, കിണറുകൾ കുഴിപ്പിക്കുക, സത്കർമ്മങ്ങൾ ചെയ്യുന്നത് പൂർത്ത കർമ്മങ്ങൾ. ദത്തം അന്നദാനം ചെയ്യുക, സേവ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ദത്തം. ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ഗൃഹസ്ഥന്മാര് അനിത്തം വിധ എന്ന് വെച്ചാൽ ഉപാസനയില്ലാതെ സൽപ്രവൃത്തിയോ ചെയ്യുന്നത് പ്രവൃത്തി ദോഷമെന്നല്ല പറയുന്നത്, ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നല്ലതാണ്, പക്ഷെ ഉപാസനയില്ല, ഭാവന സത്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. അവർ ധൂമമാർഗത്തിലൂടെ ആ ഗീതയിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അവിടെ എന്താണ് സത്കർമ്മം, എന്താണ് കർമ്മയോഗം എന്നുള്ളതൊക്കെ അവിടെ ചർച്ച ചെയ്തതാണ്. ചന്ദ്രം ഗച്ഛന്തി, ഒരു ചന്ദ്രലോകത്തെ പ്രാപിക്കുന്നു, പിതൃലോകത്തെ പ്രാപിക്കുന്നു, സംസാരഗതിയാണ് അവർക്ക്, തിരിച്ചു വരുന്നു. തൽക്കാലം ഉയർന്ന നിലയിലെത്തും, പക്ഷെ തിരിച്ചു വരേണ്ടി വരും. ഇത് വൈദികമായ സിദ്ധാന്തമാണ്. ഇതെല്ലാം ഗീതയിൽ ചർച്ച ചെയ്തതാണ്. ഇവിടെ ഭാവനയെക്കുറിച്ച് പറയുന്നു, ഉപാസന. അതുണ്ടെങ്കിൽ സൂര്യലോകത്തിൽ പോകുന്നു. അപ്പൊ ഗൃഹസ്ഥന്മാരുടെ രണ്ടു കൂട്ടരാണ്, ഒന്ന് കേവല കർമ്മം ചെയ്യുന്നവര്, വേറൊരുത്തര് ഈ ഉപാസന ചെയ്യുന്നവർ. കേവലകർമ്മികൾക്ക് സംസാരം ചന്ദ്രലോകത്തിൽ പോയി തിരിച്ചു വരുന്നു. ഉപാസകന്മാർ കൽപ്പാന്തം വരെ അവിടെ കഴിഞ്ഞു. രണ്ടു കൂട്ടരെ കുറിച്ചും പറയുന്നു. അതിൽ തിരിച്ചു വരുന്നവരുണ്ട്, വരാത്തവരുണ്ട്. ഇവിടെ ഭാഷകാലം തിരിച്ചു വരുന്നവരെ കുറിച്ച് പറയുന്നു.
3: ഓം നമഃ ശിവായ. You're listening to Shaivam.org Radios, 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
4: Dear listeners of Shaivam.org, the following is Shukla Yajurvedam, Karma Shaka, Adhyayam 22.
5: Atha Dvavimsho Adhyayah. ഓം യദ്ദേവാ ദേവഹേളാനന്ദേവാ സശ്ചക്രുമാ വയം

0: ശിവ അരുണാചല ശിവ അരുണ
1: ഓം നമ ശിവായ.
2: You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
1: Om Namah Shivaya.

ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ് 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമ ശിവായ.

0: प्रवाप्तः तिष्ठ यजुर्वेदे संहिता सम्पूर्णम्।
1: ओम नमः शिवाय। डियर यूजर्स ऑफ shaivam.org, we are very much delighted to let you all know that due to the shower of grace from Almighty Lord Shiva and the continuous support from esteemed users like you, our shaivam.org website had passed 26 successful years of service in the world of Shaivam, and it is all set to sustain the same with lot more new features in the forthcoming years as well. Adding to that, like one more diamond embedded to the golden crown, we are pleased to inform the existence of a new radio, Shiva Tattvam, specifically designed to telecast Shaiva discourses. It's a humble request to you to listen that as well and extend your support. Now you can listen all the Shaiva discourses being scheduled in Shaiva Lahari and Thiruneriya Tamilosi radios in Shiva Tattvam radio only. Thanks for your esteemed support. Om Namah Shivaya. Om Namah Shivaya. Dear listeners of shaivam.org, the next program is Spiritual Discourse in Malayalam. In this, you are about to listen Kshiyasagara Madanam. The title is Siva Mahatmyam, presented by Nirmala Nadagiri. Thank you. Om Namah Shivaya.
2: Ishwaranugriha Deva Pumsam Advaita Vasana. Advaita Vasana endengile advaitam padikkan pattullu. Aa vasana illengi padikkan pattilla. അല്ലെങ്കിൽ വാരുണി വിദ്യ തന്നെ അപകടത്തിന് കാരണമായിത്തീരും. നാലാമത് അപ്സരാഹ, അപ്സരാഹ, അപ് വെള്ളം, ജലത്തിൽ സരണം ചെയ്യുന്ന ത്രീരത്നമേഷ കല്യാണി ത്വകസ്മാന്ന ഗൃഹ്യതേ എന്ന് ദേവി മാഹാത്മ്യം പറയും. ശ്രദ്ധാവ അപഹ, എന്താ ജലം? എന്താ ജലം? ശ്രദ്ധ. ശ്രദ്ധയുടെ പര്യായമാണ് ജലം. ഒരല്പം ജലമെടുത്ത് കയ്യിൽ വെച്ച് നാമം ജപിച്ചാൽ ആ ജലം ശുദ്ധമാവും. വേറൊന്നും അതുപോലെ ശുദ്ധമാവില്ല. ഒരുരുളി അതിനകത്ത് വെള്ളം നിറച്ചു, നാല് വൃത്തിക്കുകൾ രജമാനൻ യജമാനന്റെ ഋത്തുക്കുകളോട് ചോദിച്ചു. മനസ്സമാധിഗത ഋത്തുക്കുകൾ സമാഹിത മനസ്സസ്മാ, മനസ്സിനെ സമാഹിതമാക്കി. എന്നിട്ട് ആ ജലം തൊട്ട് ജപിച്ചു കഴിയുമ്പോൾ അത് പുണ്യാഹമാണ്. മനസ്സിലായില്ല? പഴയ കാലത്താണെങ്കിൽ അതിൽ നിന്ന് ഒരു തുള്ളി കൊണ്ടുപോയി നേരെ കിണറ്റിൽ ഒഴിച്ചാൽ കൂത്താടി കാണാനില്ല. മനസ്സിലായില്ല? വയസ്സായ വല്യമ്മമാര് അമ്പലത്തിൽ നിന്നൊക്കെ മേടിച്ചുകൊണ്ടുപോയി ഒഴിച്ചിട്ടില്ലേ? പോയിട്ടില്ലേ? ഇപ്പൊ അതിനകത്ത് കൊണ്ട വിഷം തളിച്ചാൽ ഒരു കൂത്താടി ചാവില്ല. കാരണം നമ്മുടെ മനസ്സ് ശരിയല്ല. ശുദ്ധമായ മനസ്സില്ലാത്ത ആരോ കിണറിൽ നിന്ന് വെള്ളം കോരിയത് കൊണ്ടാണ് അത് അശുദ്ധമായത്. അതിന് അതീവ ശുദ്ധനായ ഒരുവന്റെ ഇംഗിതം ശ്രദ്ധ ആവേശിച്ച ജലം തളിച്ചാൽ മതി. അപ്സര ശ്രദ്ധാവ ആപഹ. അപ്പൊ ശ്രദ്ധയുടെ യജ്ഞാദി കർമ്മങ്ങളിൽ നിന്ന് നിഷ്പന്നമാകുന്ന ശ്രദ്ധ, ശ്രദ്ധ വന്നിട്ട് മാത്രമേ അന്തരംഗ സാധനകളിലേക്ക് പ്രവേശിക്കാവൂ. ഇന്ന് ദീക്ഷയുടെ കാലമാണ്. സർവസ്ഥലത്തും ദീക്ഷയുടെ കച്ചവടമാണ്. നിങ്ങളിൽ തന്നെ പലരും മൂന്നും നാലും മന്ത്രദീക്ഷയുള്ളവരാണ്. ഒന്നെടുത്തിട്ട് പ്രയോജനപ്പെടുത്തില്ല. അടുത്ത സമയം കണ്ടുപോരണം അവിടുന്ന് ഇരിക്കണം. പരസ്പര വിരുദ്ധങ്ങളായ ദേവതകളുടെ മന്ത്രങ്ങൾ ദീക്ഷയായി വാങ്ങി സകല പ്രാന്തും പിടിച്ച് ജനം നടക്കുകയാണ്. ശ്രദ്ധയുണ്ടായിട്ട് മാത്രമേ ഇതിനൊരുങ്ങാവൂ. കാശുണ്ടായാൽ ഓടിപ്പോയി ദീക്ഷ എടുക്കുക. ഞങ്ങൾക്കും വളരെ ഒരു രസമാണ് കാശുള്ളവനെ കിട്ടിയ ദീക്ഷ കൊടുക്കാൻ. മനസ്സിലായി? ഞാനൊക്കെ ഒരു ദിവസം 1000-1500 പേർക്ക് ദീക്ഷ കൊടുക്കും. കാരണം അത്രയും ഭക്തന്മാരുണ്ട്. 34 ലക്ഷം ഭക്തന്മാരിപ്പൊ കേരളത്തിലുടനീളം മന്ത്രവും ജപിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യം. അതിലൊരുത്തനും ശ്രദ്ധയില്ലെങ്കിൽ സ്ഥിര വരുമാനമായി. ശ്രദ്ധയുണ്ടായ അവനങ്ങൾ രക്ഷപ്പെട്ടു പോകില്ലേ? പിന്നെ എനിക്ക് എവിടുന്ന് വരുമാനം കിട്ടുക? എനിക്ക് മനസ്സിലായില്ല. പഴയ ആചാര്യന്മാർ ശ്രേഷ്ഠന്മാരായതുകൊണ്ട് ആദ്യം ശ്രദ്ധയുണ്ടോന്നു. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധി അവധാരണ സാ ശ്രദ്ധ. അവൻ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഗുരുവാക്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഗുരുവിലും ശാസ്ത്രത്തിലും ഉള്ള വിശ്വാസമാണ് ശ്രദ്ധ. സ്വവർണാശ്രമധർമ്മേണ തപസ ഹരിതോഷണ സാധനം പ്രഭവേത് പുംസാം വൈരാഗ്യാദി ചതുഷ്ടയം. ഈ അവസ്ഥ നേടുന്നത് അപ്സരാ. അപ്പൊ സംസാര സമുദ്രം കടഞ്ഞ് അപ്സരകൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ശ്രദ്ധ കൈവന്നു എന്നാണ്. ഐരാവാൻ നഗി രാഗി തേതി ബ്രൂയാത് ഇരേതി ബ്രൂയാത്, വേദത്തിന് ഗിര എന്ന് പറയും. സത് സംബന്ധമായ സത്സംഗം, അതാണ് ആന. ആന പോലെ വിപുലമാണ് സത്സംബന്ധം, പരമസാത്വികം. ഐരാവതം എങ്ങനെയുള്ള ആനയാ? എങ്ങനെയുള്ള ആനയാ? വെള്ളയാനയാ. നമ്മൾ വെള്ളാനെന്ന് പറയുന്നത് നിങ്ങളിലെ ഉദ്യോഗസ്ഥന്മാരെയാ, മനസ്സിലായില്ല. പിന്നെ ആ വെള്ളാനയല്ല, നല്ല വെള്ളനിറത്തിലുള്ള സാത്വികമായ ആനയല്ല സത്സംഗം. സത് പരമാത്മാവുമായുള്ള സംഘം. പരമാത്മാവിനോട് സംഘമുണ്ടാകുമ്പോൾ നിസ്സംഗത കൈവരും. നിസ്സംഗത കൈവന്നാൽ നിർമോഹമാവും. നിർമോഹമായാൽ നിർമോഹത്വേ നിശ്ചല തത്വം. അപ്പോഴാണ് ഒരുവൻ സ്ഥിത പ്രജ്ഞനാകുന്നത്. ആ പരമസാത്വിക ഭാവങ്ങളിലേക്ക് സംസാരം മന്ഥനം ചെയ്ത് ആളെത്തുന്നതാണ്. ശ്രദ്ധയഗ്നി സമിധ്യതേ ശ്രദ്ധയാ ഹൂയതേ ദധി ശ്രദ്ധം ഭഗസ്യ മൂർധനി വജസാ വേദയാമസി എന്ന് പറയും. അഗ്നി ശ്രദ്ധ കൊണ്ടാണ് ജ്വലിക്കുന്നത്. ഹോമകുണ്ഡത്തിൽ അഗ്നിയെ ജ്വലിപ്പിക്കുന്നത് ശ്രദ്ധ കൊണ്ടാണ്. ശാസ്ത്രം പറയുന്നത് ഒരു ഹോമകുണ്ഡം ഉണ്ടാക്കി ശ്രദ്ധയില്ല, രാവിലെ ചടങ്ങിനിത് ചെയ്യുകയാണെങ്കിൽ അവൻ തീ കായുകയാണെന്നാ പറഞ്ഞു. മനസ്സിലായില്ല, തീ കായാൻ ഇത്രയും കുണ്ടൊന്നും ഉണ്ടാക്കേണ്ട കാര്യം, മറിച്ച് ശ്രദ്ധയുള്ളവനാണ് ചെയ്യുന്നതെങ്കിൽ. അതാണ് ഈ യാഗത്തിലൊക്കെ മഴയും ഒക്കെ പെയ്യുന്നത്, കാരണം ശ്രദ്ധ വരുമ്പോൾ അഗ്നിയിൽ നിന്നാണ് ജലത്തിന്റെ ദേവതകൾ ഉൽപ്പന്നമാകുന്നത്. ആ ദേവതകൾ വരുന്നത് അതുകൊണ്ടാണ്, ശ്രദ്ധ ഉണ്ടാകണം, അത്യന്ത ശ്രദ്ധ വേണം. ഇന്നിപ്പോ ഇതെല്ലാം വലിയ വ്യാവസായിക താല്പര്യത്തിലാണ്. ഒരിടത്ത് മുറുക്കിന്റെ കച്ചവടം, മറുവശത്ത് സാരിയുടെ കച്ചവടം, അപ്പുറത്ത് ഫോട്ടോ എടുക്കല്, ഇപ്പുറത്ത് വേറൊന്ന് ഒക്കെ ആയിട്ടുള്ള വലിയൊരു വ്യാവസായിക എന്തായെന്ന് പറയുന്നത് കേരള ഫെസ്റ്റ്. അതിന്റെ നടുക്കൊരു ഹോമകുണ്ടുമായിട്ടിരുന്ന് നാല് നമ്പൂരാര് പതുക്കെ വല്ലതൊക്കെ ഇങ്ങനെ അർപ്പിച്ചുകൊണ്ടിരിക്കുക. അർപ്പിക്കുന്നതിനിടെ മൈക്കിലൂടെ അവർ പറയുക, ചെവി പൊത്തിക്കോണം, വേദം കേൾക്കരുത്. കാരണം അവർക്കറിയാം ഈ വന്നിരിക്കുന്നവനല്ലേ, കച്ചവടത്തിന് വന്നിരിക്കുന്നതാണ്, ഇവൻ വേദം കേട്ട് കഴിഞ്ഞാൽ ആ ദേവത ഇവന്റെ എല്ലാ താല്പര്യങ്ങളെയും ഹനിച്ചു കളയും എന്നറിയാം. ഉയ്യം ഒരുക്കി ഒഴിക്കണം എന്ന് പറയുന്നതിന് പകരം ഇങ്ങനെ പറയുന്നൊന്നും കൂട്ടിയാണ്. മറിച്ച് ശ്രദ്ധയാ വേണം ഇത് ചെയ്യാൻ. അഗ്നി ശ്രദ്ധ കൊണ്ടാണ് ജ്വലിക്കുന്നത്. ആ ജ്വലിക്കുന്ന അഗ്നി, അതുകൊണ്ട് രത്നങ്ങൾ രതിയെ തരുന്നതാണ് ഈ പറഞ്ഞതെല്ലാം. ശ്രദ്ധയെ ധർമ്മമസ്തകം എന്ന് പറയും. അപവർഗങ്ങളിലുള്ള രമിക്കൽ, അതിൽ ആനന്ദമുണ്ടാവും. സത്സംഗം കൊണ്ട് പ്രാകൃത ഗുണങ്ങളിൽ നിന്ന് മുക്തനാവും. വൈരാഗ്യം കൊണ്ട് ജ്ഞാനമാർജിക്കും. അപ്പോൾ ശ്രദ്ധ, രതി, ഭക്തി ഇവ മൂന്നും സത്സംഗം കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഹവിർധാനി ശ്രീ വാരുണി അപ്സര എത്ര എണ്ണായി? നിങ്ങൾക്ക് എണ്ണാനും അറിയില്ല. എത്ര എണ്ണായി ഒന്നുകൂടെ നോക്കാം. ഹവിർധാനി കാമധേനു, രണ്ട് ശ്രീ ലക്ഷ്മി, മൂന്ന് വാരുണി, നാല് അപ്സരസ്, അഞ്ച് ഐരാവതം. അപ്പൊ എത്ര എണ്ണായി? അഞ്ചെണ്ണായി. ഈ അഞ്ചെണ്ണത്തെ ബഹിരംഗ സാധന എന്നാണ് പാലാഴിന്ന് മുതൽ കടഞ്ഞു തുടങ്ങുക. ബഹിരംഗ സാധന ഉറപ്പിക്കുക. ഐരാവത കുലജാതനായ നാൽക്കൊമ്പനാനയെ അലങ്കരിച്ചു നിർത്തുക രാമാഭിഷേകത്തിന്. അപ്പോഴാണ് രാമൻ താഴെ നിന്ന് വഴുക്കെ ഉയർന്നുയർന്നു വരുന്നത്. മനസ്സിലായി? ഹൃദയ കമലത്തിൽ വരെ എത്തുമ്പോഴേക്ക് ബഹിരംഗ സാധനകൾ ഏതാണ്ട് പൂർണ്ണമായി പൂർത്തിയാവും. അവിടുന്ന് അന്തരംഗ സാധനകൾ തുടങ്ങും. പഞ്ചൈതേ ദേവതരവു മന്ദാര പാരിജാതക സന്താന കൽപ്പവൃക്ഷ പുംസിവാ ഹരിചന്ദനം എന്ന് അഞ്ച് തരം വൃക്ഷങ്ങൾ, അവയെ ദേവവൃക്ഷങ്ങൾ എന്ന് പറയും. ദേവദാരു, മന്ദാരം, പാരിജാതം, സന്താനകരുണി, കൽപ്പവൃക്ഷം, ഹരിചന്ദനം, ഇവ സന്താനകരുണി കൽപ്പവൃക്ഷം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. സന്താനകാരിണിയായിരിക്കുന്ന കൽപ്പവൃക്ഷം അത് ഒന്ന് തന്നെയാണ്. അങ്ങനെ അഞ്ച് തരം വൃക്ഷങ്ങളാണ് പ്രസിദ്ധങ്ങളായത്. അതിപ്രസിദ്ധങ്ങളായ അഞ്ച് തരം വൃക്ഷങ്ങളുണ്ട്. ആ അഞ്ച് വൃക്ഷങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് സമുദ്രമന്ഥനത്തിൽ നിന്ന്. സമുദ്രമന്ഥനത്തിൽ നിന്നുണ്ടായതാണ് പാരിജാതം. പാരിജാതം അത് തന്നെയാണ് കൃഷ്ണൻ. കൃഷ്ണൻ സത്യഭാമയ്ക്ക് വേണ്ടി അവിടുന്ന് അടിച്ചുകൊണ്ട് പോകും. ഇന്ദ്രൻ സമ്മതിച്ചൊന്നുമില്ല, ഇന്ദ്രന്റെ സമ്മതം നോക്കിയില്ല, പതുക്കെ അവിടുന്ന് പോകുന്നു. ഇപ്പൊ ആ പാരിജാതമൊന്നും അല്ല നമ്മൾ ഈ കാണുന്ന പാരിജാതം കേട്ടോ, അത് കൃഷ്ണൻ പോയപ്പോ അന്തർധാനം ചെയ്തു. കൃഷ്ണൻ എന്തെല്ലാം കൊണ്ടുവന്നു അതൊക്കെ കൃഷ്ണൻ പോയപ്പോ അന്തർധാനം ചെയ്തു. പിന്നെ അതിന്റെ ഓർമ്മകളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ചിലതൊക്കെ ഉണ്ടാക്കി ഇത് കൃഷ്ണന്റെ ആണെന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെ കൊണ്ടുപോവാണ്. മായൻ മണിയാണി, കാലൻ കോലൻ മണിയാണി, ഇതൊക്കെ കൃഷ്ണന്റെതാണെന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടാടുകയാണ്. മനസ്സിലായില്ല, അതൊന്നും ഒറിജിനൽ അല്ല. ഒറിജിനലൊക്കെ കൃഷ്ണൻ എപ്പോൾ പോയോ അപ്പൊ തന്നെ ആ ബെഡ് തെരുത്തെടുക്കുന്ന പോലെ ഇവരെ മുഴുവൻ തെരുത്തെടുത്താൻ കൊണ്ടുപോവാണ് ചെയ്ത്. അങ്ങനെയാണ് അതിന്റെ ഓരോ അവതാര ലീലയും അങ്ങനെയാണ്. അവതാരലീല അപങ്കുരം ആടുമ്പോൾ കൂടെ കൊണ്ടുവന്നതിനെ മുഴുവൻ അതുപോലെ വലിച്ചെടുത്ത് കൊണ്ടുപോകും. പിന്നെ ബാക്കിയുള്ളവർ ആ ഓർമ്മകളുമായി ജീവിക്കുക, അതൊരു സുഖമാണ്. ആ സ്മരണകളുമായി ജീവിക്കുക. ശ്രീകൃഷ്ണന്റെയും ശ്രീകൃഷ്ണ ഭക്തന്മാരുടെയും ഒക്കെ സ്മരണകളുമായി ജീവിക്കുന്നത് മനോഹരമാണ്. എല്ലാവർക്കും അതിന് ആ ഭാഗ്യമില്ല, കഴിവില്ല, അനുഗ്രഹമില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് അത് ചിലർക്കുള്ളതാണ്. അപ്പോ സംസാരമാണ് സമുദ്രം. ആ സംസാര സമുദ്രത്തെ കടയുമ്പോൾ അപാര സംസാര സമുദ്രമധ്യേ സമ്മജ്ജതേമേ ശരണം കിമസ്തി ഗുരോ കൃപാലോ കൃപയാവദൈത വിശ്വേശ പാദാംബുജ ദീർഘ നൗക എന്നാണ് ആചാര്യൻ പറയുന്നത്. അതില് പാരിജാതം എന്ന് പറയുന്നത് ഇഷ്ടവരണം, ഇത്രയും അവിടെ മുതലാണ് അന്തരംഗ സാധന തുടങ്ങുന്നത്. ഇനിയും ചന്ദ്രനാണ് രത്നം. ചന്ദ്രൻ ആഹ്ലാദം, ശീതളത, പ്രകാശത എല്ലാം. പൈരാവതം സത്സംഗം, പാരിജാതം സാധനാ സമ്പത്ത്, സദ്ഗുരുലാഭം. ചന്ദ്രൻ, ചന്ദ്രശബ്ദം കൊണ്ട് സദ്ഗുരുവിനെ ലഭിക്കുക. ആധ്യാത്മിക സാധനാലോകത്ത് സഞ്ചരിക്കുമ്പോൾ അപൂർവ ഭാഗ്യം കൊണ്ടാണ് അനുഭൂതി സമ്പന്നനായ ഒരു ഗുരുവിനെ ലഭിക്കുന്നത്. കാര്യഗുരുക്കന്മാരുടെയും കാരണഗുരുക്കന്മാരുടെയും പ്രപഞ്ചത്തിൽ തന്നെ ആത്മാനുഭൂതിയുടെ ലോകങ്ങളിലേക്ക് കൈപിടിച്ചെത്തിച്ച് അനുഭൂതി അനുഭവിപ്പിച്ചു തരാൻ പറ്റുന്ന ഗുരുക്കന്മാർ ദുർലഭമാണ്. ദുർലഭം ത്രയമേത ദൈവാനുഗ്രഹേതുകം മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശയ. ഇത് മൂന്നും വളരെ ദുർലഭമാണ്, എളുപ്പമല്ല. കാരണം ഉണരണം, ഇനി ഉറങ്ങണം, കുചിച്ചീടണം, അശനം, പുണരേണം, ഇങ്ങനെയുള്ള വികല്പങ്ങൾ കളിക്കുന്ന ലോകത്ത് അണയും അനേക വികല്പമാകയാൽ ആരുണരുവത് ഉള്ളൊരു നിർവികാര രൂപം. അതുകൊണ്ട് പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴുന്ന മുനിയെ സേവിക്കാൻ പണിയാണ്. കണ്ടുകിട്ടണ്ടേ? കണ്ടുകിട്ടുക തന്നെ പ്രയാസം. ഗുരു കാത്തിരിക്കുന്നവനായിരിക്കുക, ശിഷ്യൻ അന്വേഷിക്കുന്നവനായിരിക്കുക. കാത്തിരിക്കുന്നവനെ അന്വേഷിക്കുന്നവൻ ചെന്ന് കണ്ടെത്തുക, പാരസ്പര്യമുണ്ടാവുക, അതിൽ നിന്ന് വാചാമഗോചരങ്ങളായ അനുഭൂതികൾ ലഭിക്കുക, അതിൽ സേവ ചെയ്യാൻ തൽപരനായിരിക്കുക. ഇതൊക്കെ വളരെ ക്ലിഷ്ടമാണ്, പറയാൻ വളരെ എളുപ്പം. വസന്തം പോലെ ലോകഹിതത്തിന് സഞ്ചരിക്കുന്നവനും കെട്ടണഞ്ഞിടത്ത് ചാരം ചൂടിക്കിടക്കുന്ന അഗ്നി പോലെ ജ്വലിക്കുന്നവനും ഒക്കെ ആയിട്ടുള്ള പദവാക്യ പ്രമാണജ്ഞനായ ശ്രോത്രീയനായ ബ്രഹ്മനിഷ്ഠനായ ഗുരുവിനെ ലഭിക്കുക മഹാഭാഗ്യം കൊണ്ടാണ് സംഭവിക്കുന്നത്. ആ ഗുരുലാഭമാണ് ഇവിടെ ചന്ദ്രൻ. ഗുരുലാഭം ഉണ്ടാവുമ്പോൾ ആഹ്ലാദം ഉണ്ടാവും. ഗുരുവിന്റെ സാമീപ്യം വരുമ്പോൾ തന്നെ വാസനകൾ മറക്കുന്നുണ്ടോ നോക്കാം. ഗുരുവിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ നിഷ്കളങ്കത വരുന്നുണ്ടോ നോക്കാം. ഞങ്ങളെയൊക്കെ സമീപിക്കുമ്പോൾ നിഷ്കളങ്കതയൊന്നും വരില്ല. പല ലൗകിക വിഷയങ്ങളോ രാഷ്ട്രീയോ പരദൂഷണോ കുശുമ്പോ മറ്റ് സ്വാമിമാരുടെ കുറവുകളോ ഒക്കെ പറയണമെന്നുള്ള തോന്നല് നിങ്ങൾക്ക് ഉണ്ടാവുകയും അതൊക്കെ ഞങ്ങൾ ആവോളം വിളിക്കുകയും ഞങ്ങളത് ആസ്വദിക്കുകയും ഭക്ത നീയാണ് ശരിക്കെന്റെ ശിഷ്യൻ എന്ന് പറയുകയും അനുഗ്രഹിക്കുകയും അതുമൊക്കെ ആയിട്ട് നീങ്ങുകയൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായതൊന്നറിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പറയും ഇയാൾ ഞങ്ങളുമായിട്ട് ഉണ്ടാകും. ഇയാള് കട്ടൻ കാപ്പി കുടിക്കുന്നു, ഞങ്ങളും കട്ടൻ കാപ്പി കുടിക്കുന്നു. ഇയാള് ചായ കുടിക്കുന്നു, ഞങ്ങളും ചായ കുടിക്കുന്നു. ഇയാള് പരദൂഷണം പറയുന്നു, ഞങ്ങളും പരദൂഷണം പറയും. എന്ത് വ്യത്യാസം? പറഞ്ഞാൽ മനസ്സിലായില്ല. യാതൊരുവന്റെ സാമീപ്യത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ ഉള്ളിലുള്ള കാകോളം മുഴുവൻ നഷ്ടപ്പെടും. യാതൊരുവന്റെ സാമീപ്യവും യാതൊരുവന്റെ വാക്കുകളും മനസ്സിലെ കാകോളത്തെ കവർന്നെടുക്കുന്നു. യാതൊരുവനെ കണ്ടിട്ടു പോകുമ്പോൾ ഇതുവരെ സമ്പാദിച്ചു കൂട്ടിയ വാസനാ വൈകല്യങ്ങളുടെ ലോകങ്ങളിൽ നിന്ന് വാസനകൾ പറപറക്കുന്നു. അവൻ ഗുരുവാണ്, അന്ധകാരത്തെ നശിപ്പിക്കുന്നവനാണ്. ഋശബ്ദം തൻ നിരോധനം, ഗുരുഗീതം. അത് മഹാഭാഗ്യമാണ്. അതിനെയാണ് ഇവിടെ ചന്ദ്രൻ എന്ന് പറയുന്നത്. അയം സ്വഭാവ സ്വദേവയത്പര സമാപനോദപ്രവണം മഹാത്മനം സുധം സുരേഷ സ്വയമർക്ക കർക്കശ പ്രഭാവിതപ്താം അവദീക്ഷിതം കില. മറ്റുള്ളവരുടെ ക്ലേശം ശമിപ്പിക്കുന്ന മഹാത്മാക്കളാകുന്ന ഗുരുക്കന്മാർ. ജപിക്കാനിരിക്കുമ്പോൾ, തപസ് ചെയ്യാനിരിക്കുമ്പോൾ എന്തിലും ആദ്യം ഗുരുസ്മരണങ്ങൾ. ഗുരു ഉണ്ടോ നിങ്ങൾക്ക്? ഗുരുവിനെ സ്മരിച്ചിട്ട് എന്തും ചെയ്യാം. ആജ്ഞാചക്രാന്തരാളസ്ഥയായ ദേവിയുമായി ഗുരു രമിച്ചു നിൽക്കുന്ന ഗുരുഗൗരവം വിടാത്ത ശിഷ്യന് എന്തും കരതലാമലകം പോലെയാണ്. അതുകൊണ്ട് എന്തിനിറങ്ങുമ്പോഴും അവിടുത്തെ പാദാംബുജ രജ കൊണ്ട് അങ്ങയുടെ പാദാംബുജത്തിൽ പച്ചിയിരിക്കുന്ന പൊടി, അതാണ് അടിയൻ അണിയുന്നത്. എന്ത് കർമ്മത്തിനു മുമ്പിലും അവിടെ ഒന്നിലും ഭയമില്ല. പാരമ്പര്യ വിദ്യയുടെ അസുലഭ ശോഭയതാണ് സഹസ്രദള പങ്കജേ സകല ശീതരശ്മി പ്രഭം വരാഭയ കരാംബുജം വിമലഗന്ധ പുഷ്പംബരം പ്രസന്നവദനേക്ഷണം സകല ദേവതാരുപിണം സ്മരേ ചിരസി ഹംസകം തദവിധാനപൂർവം ഗുരു. അതുകൊണ്ട് ഹംസമാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ബകവും ഹംസവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നീരക്ഷീര വിവേകമുള്ളതാണ് ഹംസം. ഹംസമാകണമെങ്കിൽ പരമഹംസനായ ഗുരുവിനെ ശരണം പ്രാപിക്കുക തന്നെ വേണം. സംസാരം മകരാലയം, അതിനെ നല്ലപോലെ മന്ഥനം ചെയ്യുമ്പോൾ ഷക്ഷക്രോപരി സഹസ്രാരം സഹസ്ര കമലങ്ങൾ ആയിരം താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് മഹാപത്മാടവി എന്ന് പറയും. നിങ്ങൾ പദമുണ്ടെന്ന് തോന്നുന്നു, നിങ്ങൾ ചൊല്ലാറുണ്ടെന്ന് തോന്നുന്നു. മഹാപത്മാടവി സംസ്ഥാ അര, അവിടെയാണ് അവിടെ സ്ഥിതമായിരിക്കുന്നത്. ആ ദേവിയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഗുരുവാണ്. സകല ശീത രശ്മി പ്രഭം, ശീതം അത്യന്തം തണുപ്പാണ്. ഗുരുവിന്റെ സാമീപ്യം കിട്ടിയാൽ പിന്നെല്ലാം ചൂടും പോകും. ആ ശീതള ഛായയിലെല്ലാം ലഭിക്കും. ഒരാൾ ഗുരു ഉള്ളവനാണോ എന്നറിയുന്നത് അയാളുടെ സമചിത്തത നോക്കിയിട്ടാണ്. ലൗകിക വിഷയങ്ങളിൽ ഏത് സംഭവിക്കുമ്പോഴും അതിൽ സാരമില്ല, ഇതിൽ സാരമുണ്ട് എന്ന് തിരിച്ചറിയുന്നവനാണ് ഗുരു ഉള്ളവൻ. ലോകത്തിലുള്ള ആരെയും എന്തിനും സാരമില്ല എന്ന് സമാധാനിപ്പിക്കാൻ സാരമുള്ളത് ഏകവും അദ്വൈതവുമായ ബ്രഹ്മം മാത്രമാണ്. ലൗകിക വിഷയങ്ങളല്ലേ സാരമില്ല, എല്ലാം ദൃഷ്ടനഷ്ടമാണ്. അതുപോയി സാരില്ല, മനസ്സിലായില്ല, പോയോ കളഞ്ഞോ. അദ്വൈത വിദ്യ പഠിപ്പിച്ച ഗുരുവിന്റെ അടുക്കൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോഴാണ് ഒരു കാര്യം അറിയുന്നത്, ദൃഷ്ടനഷ്ടമായ ജീവിതത്തിൽ എന്ത് നഷ്ടമായാലും സാരമില്ല, ഒക്കെ നഷ്ടപ്പെടാനുള്ളതാണ്. നഷ്ടപ്പെടുമ്പോൾ പ്രയത്നം കൂടാതെ ബന്ധം തീർന്നു കിട്ടും, മനസ്സിലായില്ല. അമ്മ വലിയ ബന്ധമുള്ളതാണ്, സ്വാഭാവികമായി മരിച്ചു കിട്ടിയാൽ സാധനം എളുപ്പമായി, മനസ്സിലായില്ല. ഒയ്യോ വെക്കുന്നത് രണ്ട് ദിവസേ കരയുള്ളൂ, കഴിഞ്ഞാൽ പായസം കൂട്ടി ഉണ്ണു അമ്മയുടെ അടിയന്തരം, ശരിയല്ല. കൊയ്യോ കൊയ്യോ, ഈ പാർട്ടികളൊക്കെ 16-ാം ദിവസം സുഖമായിട്ട് പായസവും കൂട്ടി അടിച്ചതാ, എന്നിട്ട് അവിടെ ഒരു ഫോട്ടോ എടുത്തു വെച്ചു, ഇത്രയേ ഉള്ളൂ അമ്മയുമായിട്ടുള്ള ബന്ധം, ശരിയല്ല. അമ്മയല്ലാതെ ദൈവമില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പാട്ടുമൊക്കെ പാടി അമ്മയുടെ സാരിയെ പിടിച്ച് നടന്ന് ഏതോ ഒരു പെങ്കൊച്ച് കണ്ണ് കറങ്ങി വലിച്ചപ്പോ ഇപ്പൊ അമ്മയും വേണ്ട അച്ഛനും വേണ്ട, ശരിയല്ലേ. അന്നേരായി വല്യമ്മമാർക്കൊക്കെ ഭക്തി തുടങ്ങിയത്. സ്വസ്ഥത കിട്ടാൻ അവർക്ക് അവിടെ ഇരുന്നാ ഒരു രക്ഷയില്ലാഞ്ഞിട്ട് അവർക്ക് ഒരു കാര്യം ചെയ്യാം. കാരണം ഭാഗവതം ആയിക്കോട്ടെ, രാമായണം ആയിക്കോട്ടെ, ആശ്രമം ആയിക്കോട്ടെ, ശരി, നാട്ടുകാർക്കും അതാണ് സുഖം. കാരണം ഒച്ചയും ബഹളമൊന്നുമില്ല, നമ്മളെ കൊണ്ടൊരു ശല്യമില്ല. അവളായി അവളുടെ പാടായി, അവനായി അവന്റെ പാടായി, ദുരിതമായി. പിന്നെ ഒരു കാര്യം ഉണ്ടിറങ്ങിപ്പോരും ഭക്തിയോടുകൂടി പറയും, ഇതൊക്കെ അനുഭവിക്കും.

മനസ്സിലായില്ല. ഗുരു അതിനെ മന്ഥനം ചെയ്യുന്ന സമയത്ത് അത് നീരാവിയായി മുകളിലെത്തി പെയ്തിറങ്ങുമ്പോൾ മധുരമുള്ള ജലം കിട്ടും, മഴവെള്ളം, ശുദ്ധമായ അമൃത്. അതാണ് ഗുരു ഇതിനെ മാറ്റിമറിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പോയിരുന്ന് വായിച്ചു കഴിഞ്ഞാൽ പതുക്കെ ഭാഗവതമൊക്കെ എടുത്ത് വായിക്കുമ്പോൾ ഒരു സിനിമ കാണുന്ന പ്രതീതിയൊക്കെ ഉണ്ടാവും. അത് ബ്രഹ്മസൂത്രാദികളും അതിന്റെ ഭാഷ്യവും ഒക്കെ പഠിച്ചവൻ വായിക്കുമ്പോൾ അതിൽ നിന്ന് ആ ഉപ്പൊക്കെ അങ്ങ് മാറിയിട്ട് നല്ല ശുദ്ധമായ അമൃത ലഭിക്കും. ഇതാണ് അതിന്റെ വ്യതിയാനം. അതിന് ഗുരുലാഭമുണ്ടാണ്. അപാരമായ വേദസാഗരം ഗുരുരൂപി മേഘം കൊണ്ട് മധുരോദാരമാവും. സംസാര സമുദ്രം മന്ഥനം ചെയ്താൽ മാത്രമേ ഗുരുരൂപിയായ ചന്ദ്രനെ ലഭിക്കൂ. അത് മഥനം ചെയ്ത് ഗുരുരൂപിയായ ചന്ദ്രൻ ഊർധ്വം ഗമയൻ ഊർധ്വഗാമി ഉച്ചൈസ്രവസ് ശ്രോതവ്യം. അപ്പോഴാണ് വേദം പഠിക്കാൻ ശ്രോത്രിയനായ ഗുരുവിന്റെ സമീപത്തിലിരുന്ന് ശ്രുതി പാരകനായിത്തീരാൻ. ഗുരു ശ്രോത്രിയനാവണം, ശ്രുതി നിർദോഷമാണ്. പഠിക്കാൻ വരുന്ന ശിഷ്യൻ പാപമുള്ളവനായാൽ മീമാംസാവിരുദ്ധമായ അർത്ഥം മനസ്സിലാക്കി അനർത്ഥങ്ങളിൽ ചാടും. അതാണ് വിരോചനന് പറ്റിയത്. ആസുരി സമ്പത്തുള്ളവൻ, പാപമംഗിലമായ മനസ്സുള്ളവൻ ശാസ്ത്രം പഠിക്കാൻ പോകും. ഈ കാലഘട്ടത്തിന്റെ കുഴപ്പമതാണ്. അനുഷ്ഠാനം കൊണ്ട്, സന്ധ്യാവന്ദനാദികൾ കൊണ്ട്, അതൊക്കെ എന്തിനാ? വേദാന്തത്തിന്റെ അങ്ങേത്തല ആദ്യം അങ്ങ് പഠിക്കും, മനസ്സിലായില്ല. എന്നിട്ട് പാപമംഗിലമായ മനസ്സോടുകൂടി ഇതൊക്കെ അങ്ങ് പഠിച്ചു, എന്നിട്ട് കാണുന്നതിനോടൊക്കെ കയറി തർക്കിക്കും. തർക്കാതെ അപ്രതിഷ്ഠാനാ എന്ന സത്യം മനസ്സിലാക്കില്ല. അതിനുള്ള വിനയമുണ്ടാകണമെങ്കിൽ ഗുരുലാഭവും ശ്രോതവ്യവും. വേദം തന്നെ ചോദിക്കുന്നുണ്ടിത്, വിവേത്തി അല്പസുതാദ്വേദോ മാമയം പ്രഹരിഷ്യതി. ഇത് വേദം ചോദിക്കുന്നതാണ്. ആ ചോദ്യം ഗംഭീരമാണ്. വിവേത്തി അല്പസുതാദ്വേദോ മാമയം പ്രഹരിഷ്യതി. വേദം ചോദിക്കുന്നത് ഇവൻ എപ്പോഴാണ് എന്റെ തലയ്ക്കടിക്കുക. ചില ആചാര്യന്മാരുടെ അടുക്കിലേക്ക് പഠിക്കാനായിട്ട് കുട്ടികൾ ചെല്ലും. കുട്ടികൾ അങ്ങോട്ട് നടന്നു ചെല്ലുമ്പോഴേ വേദം അവിടെ ഇരുന്നിട്ട് തന്നോട് തന്നെ ചോദിക്കും, ദൈവമേ ഇവനെ പഠിപ്പിക്കുകയാണോ, ഇവൻ എപ്പോഴാ എന്റെ തലയ്ക്ക് തല്ലുന്നത്. ഇവനൊരു മൈക്ക് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ശ്രുതിയെ ഇവൻ നിന്ദിക്കും, നിഷേധിക്കും, ശ്രുതി വാക്യങ്ങളെ നിഷേധിക്കും ആളുകളുടെ കയ്യടി കിട്ടാൻ. ഇങ്ങനെയുള്ള ഇവനെ പഠിപ്പിക്കാവോ? വേദം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, വേദം തന്നെ ചോദിക്കുന്നുണ്ട്. ആധുനിക കാലത്ത് പത്രങ്ങളിലും മറ്റുള്ളതിലും ഒക്കെ വലിയ വലിയ കാര്യങ്ങള് അടിച്ചു വരുമ്പോ, അത് ഇന്ന സ്വാമി പറഞ്ഞു, ഇന്ന സ്വാമി പറഞ്ഞു എന്ന് പറഞ്ഞൊക്കെ അടിച്ചു വരുമ്പോ, ആ അടിച്ചു വരുന്നതിൽ നോക്കിയാൽ വേദ നിഷേധം കാണാം. വേദം അന്ന് പറഞ്ഞതിന്റെ ബാക്കി പത്രമാണ്. അതുകൊണ്ട് വൈദികി വളരെ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം. അപ്പൊ എപ്പോഴാണ് ഇവൻ എന്റെ തലയ്ക്ക് തന്നെ തല്ലുന്നത്? ശുദ്ധി അധിഷ്ഠിതമായി പറയണം. അതാണ് ഉച്ചൈസ്രവസ്. അത് കഴിഞ്ഞാൽ ശാർംഗതനുസ്, വിഷ്ണുവിന്റെ വില്ല്. ശൃംഗശബ്ദത്തിൽ നിന്നാണ് ശാർംഗം. അതിന് മറ്റൊരു പേരാണ് നിധിധ്യാസനം. സമയം എന്തായി? 5 മിനിറ്റ് ഉണ്ട്. തീരുവോന്നറിയില്ല, നമുക്ക് നോക്കാം. തീർന്നില്ലെങ്കിൽ പിന്നൊരു ക്ലാസ് ഉണ്ടായാൽ നമുക്ക് എടുക്കാം, ഉണ്ടായില്ലെങ്കിൽ എന്നൊക്കെ ഉമ്മെടുക്കാൻ വന്ന് പറഞ്ഞ് ഭംഗിയായി ആദ്യം പോലെ തീർത്തു പോകും. പേടിക്കണം. ശൃംഗശബ്ദത്തിൽ നിന്നാണ് ശാർംഗം. അതിന് നിധിധ്യാസനം എന്ന് പറയും. എല്ലാ സാധനയുടെയും അന്തിമ ലക്ഷ്യം ആത്മദർശനമാണ്. അയം തു പരമോ ധർമ്മോ യദ്യോഗേൻ ആത്മദർശനം നിർവർണയതി നിധിധ്യായതോ ലോകയതി പശ്യതി എന്ന് ആഖ്യാത കോശത്തിലുണ്ട്. ഏകാകാര ചിത്തവൃത്തി പ്രവാഹം, ബ്രഹ്മാകാര വൃത്തി പ്രവാഹം. താഭ്യാം നിർവിചികിത്സാർത്ഥേ ചേതസ സ്ഥാപിതസ്യ യത് ഏകദാനത്വമേതദ്ധി നിധിധ്യാസനമുച്യതേ. ശ്രവണ മനനങ്ങൾ കൊണ്ട് പരമാർത്ഥ തത്വത്തിൽ സ്ഥിതമായ ചിത്തത്തിന്റെ ഏകതാനത നിധിധ്യാസം. അത് വില്ലാണ്. ഏതുതരം വില്ല്? പ്രണവോ ധനുഹു ശരവ്യൂഹാത്മാ ബ്രഹ്മതത് ലക്ഷ്യമുച്യതേ അപ്രമത്തേന വേദ്ധവ്യം ശരവത്തന്മയോ ഭവയ. ഇത് ഉച്ചൈസ്രവസ്. ഊർധ്വഗാമി, അത് കഴിഞ്ഞു വരുന്ന ശൃംഗം. ശൃംഗം ശാർംഗ ധനുസ്. അടുത്തത് പാഞ്ചജന്യം എന്ന ശംഖാണ്. പഞ്ചജന ഉത്പാദകേഷാം തേ പഞ്ചജനാ തത്ര ഭവ പാഞ്ചജന്യ. അഞ്ചിന്ദ്രിയങ്ങളും
പഞ്ചഭ

0: ഭൂതങ്ങളിൽ നിന്നാണ് ഉണ്ടായത്. പഞ്ചതേ ജനാ ജായമാന പഞ്ചജനാഹ, അഞ്ച് ഭൂതങ്ങളിൽ നിന്നുണ്ടായത് പഞ്ചേന്ദ്രിയം. നിരിധ്യാസനം കഴിഞ്ഞ് വ്യുത്ഥാനദശയിൽ ശബ്ദസ്പർശാദി അഞ്ച് വിഷയങ്ങളിൽ അധിഷ്ഠാന രൂപത്തിൽ ബ്രഹ്മദർശനം. മുനിയുടെ വ്യുത്ഥാനം, സമാധി വ്യുത്ഥാനം എന്ന് രണ്ട് അവസ്ഥകളുണ്ട്. സമാധി അവസ്ഥ, ആ അവസ്ഥയില് സത്യം സാക്ഷാത്കരിച്ചു നിൽക്കുകയും വ്യുത്ഥാനത്തിൽ ഈ പ്രപഞ്ചം ഭാസിച്ച് നിൽക്കുന്നത് ഏതധിഷ്ഠാനത്തിലാണ് എന്നറിയുകയും ചെയ്യുക. ശ്രോത്ര നേത്രാദികൾക്കെല്ലാം അതാതിന്റെ ദേവതകളുണ്ട്. യോഗ സാധന കൊണ്ട് അവ സ്ഫുരിക്കും. ആദ്യം സ്ഫുരിക്കുന്നത് ഓരോ ഇന്ദ്രിയത്തിന്റെയും ദേവതയാണ്. ഒരു 10 ദിവസം സത്യം പറഞ്ഞു നോക്കുക, ദേവതകളൊക്കെ ശക്തമാവുക. 10 ദിവസം, ഒരുപാടൊന്നും വേണ്ട, 10 ദിവസം ലൗകികമായ സത്യമേ പറയൂ, ലൗകികമായ നുണയൊന്നും പറയില്ലെന്ന് തീരുമാനിച്ചാൽ ഈ ദേവതകൾ ഉണരാൻ തുടങ്ങും. തങ്ങളുടെ ദിവ്യധാമത്തിലേക്ക് വരാൻ അവർ യോഗ കർത്താവിനെ ക്ഷണിക്കും. ആ ദേവതകൾ ആ കൂട്ടിക്കൊണ്ടുപോകുന്നു. അത് കാണാം, അനുഭവിക്കാം. ആ ദേവതകൾ കൂട്ടിക്കൊണ്ടുപോകും, കൈപിടിച്ച് ഏഹി ഏഹി വത്സ എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഉണ്ടാവും. ഒന്ന്, ദിവ്യ ഭോഗങ്ങളിലേക്കുള്ള ആകർഷണം. യോഗി സൂക്ഷിക്കേണ്ടത് ഈ രണ്ട് രംഗങ്ങളിലാണ്. ഈ സാധന അനുഷ്ഠിക്കാൻ തുടങ്ങിയാൽ ദിവ്യ ഭോഗങ്ങൾക്ക് ആകർഷണം വരുമ്പോഴാണ് സംഘം ഉണ്ടാകുന്നത്, കൂട്ടിച്ചേരാനുള്ള പ്രവണത ഉണ്ടാവും. വാക്കുകളിൽ ആകർഷണീയത വരും. സൂക്ഷിച്ചില്ലെങ്കിൽ ആ വാക്കുകൾ അവനെ വീഴ്ത്തിക്കളയും. പക്വതന്മാർ കൂടും, അവരവിടെ കിടന്ന് കളിക്കാൻ തുടങ്ങും. കളിക്കുമ്പോൾ അറിഞ്ഞും അറിയാതെയും അവരോടൊപ്പം കളിക്കേണ്ടി വരും. കുറച്ച് കഴിയുമ്പോ യോഗം ഭോഗമായി മാറും. ഇത് കണ്ട് ഭോഗത്തിൽ തന്നെ കിടക്കുന്നവൻ ഇതിനെ പുച്ഛിച്ചുകൊണ്ട് എഴുതുകയും വായിക്കുകയും ചെയ്യും, മനസ്സിലായില്ല. അതാണ് മിക്കവാറും ഈ വഴി പോകുന്നവർക്ക് സംഭവിക്കുന്ന ഒന്നാമത്തെ. ദേവതകളെ ഉപാസിക്കാൻ അറിയാത്തതുകൊണ്ടാണ്. വഴിക്ക് പോകുമ്പോഴാണ് ഉപാസനയിൽ ദേവതകളെയൊക്കെ തിരിച്ചറിയണം. ഇത് കണ്ണിന്റെ ദേവതയാണ്, ഇത് ചെവിയുടെ ദേവതയാണ്, ഇത് മനസ്സിന്റെ ദേവതയാണ്. ഈ ദേവതകളൊക്കെ ഏതേത് സ്ഥാനങ്ങളിൽ ദിവ്യഭോഗങ്ങൾക്ക് വേണ്ടി കെഞ്ചും, എങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകും. മിക്കവാറും എല്ലാ മനുഷ്യനും പറ്റുന്നത് ഈ വഴിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ പറ്റുന്നതാണ്. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്, ദേവതകൾ ഇവനെ അനുസരിക്കുന്നു എന്നിവൻ തിരിച്ചറിയും. എന്ന് പറഞ്ഞാൽ ഒരിടത്തിരുന്നുകൊണ്ട് മറ്റൊരിടത്ത് സംഭവിക്കുന്നത് അവന് പറയാൻ കഴിയും. ദേവതകളെ തന്റെ അനുസരണയിൽ വരുത്തിയിരിക്കുന്നു എന്നവൻ അറിയുമ്പോൾ അഹങ്കാരമുണ്ടാവും. അതാണ് കൗശികനും മറ്റും പറ്റിയത്. തപസ്സൊക്കെ കഴിഞ്ഞ് ബ്രഹ്മചാരിയായി വന്നോ പക്ഷി കരിഞ്ഞു പോയതുകൊണ്ടാണ്. അപ്പോ അങ്ങനെ വന്നാൽ അഹങ്കാരം കൊണ്ട് യോഗി വീഴും. ഇപ്പൊ പൂർണ്ണ വൈരാഗ്യം വന്നില്ലെങ്കിൽ ഭോഗാസക്തനാവും, അല്ലെങ്കിൽ മഹാഗർഭിതനാവും. രണ്ടും ഭോഗം, ഇത് വരാതിരിക്കണം. അതാണ് ശംഖ്. ചം കല്യാണമയാണി ഘാനി ഇന്ദ്രിയാണി യസ്യ ഏനവാ പഞ്ചജന്യമെന്ന ശംഖ്. ഖം ആകാശം, ആകാശം സുഷ്ടുവായിരിക്കണം. ഖം ബ്രഹ്മ, ഇതുകൊണ്ട് നിധിധ്യാസനമാണ് ജ്ഞാനം. കൗസ്തുഭം, വിഷ്ണുവാണ് സ്വീകരിച്ച ശീതള, സമുദ്രത്തിൽ നിന്ന് വന്നതുകൊണ്ട് തണുപ്പുള്ളത്. മുക്താ വിദ്രുമ വജ്ര ഇന്ദ്ര വൈഡൂര്യ സ്ഫടികാദയ ചക്ഷുഷ്യമണയ ഗീത ലേഖന വിശസൂദനാ പവിത്ര ധാരണായാം ച പാപാലക്ഷ്മി മലാപഹ എന്ന് സുശ്രുതൻ രത്നങ്ങളെ പറ്റി പറയുന്ന ഭാഗം. അപ്പോ കും പൃഥ്വിം സ്തുഭ്നാതി വ്യാപ്നോതി ഇതി കുസ്തുഭസഹ ഏവ കൗസ്തുഭഃ എന്ന് വിഗ്രഹം. കുൻ സ്തുഭ്നാതി സ്തോഭയതി വാ കുസ്തുഭാസ ഏവ കൗസ്തുഭഃ. സ്തോഭം വാക്യപൂരണത്തിനുള്ള നിരർത്ഥക ശബ്ദം. കും ഭട്സ് എന്നൊക്കെ വേദത്തിൽ ഉപയോഗിക്കുന്നത് മുഴുവൻ ശബ്ദപ്രപഞ്ചത്തെയും നിരർത്ഥകമാക്കുന്നത് സ്വയം പ്രകാശാത്മാവായത് കൗസ്തുഭം. ശബ്ദബ്രഹ്മത്തെ അടുത്തനുഭവിക്കുന്നു അന്തരംഗ സാധനയില് വളരെ ശ്രേഷ്ഠമായി. ഇത് കഴിയുമ്പോഴാണ് ഇവൻ ആ പ്രപഞ്ചത്തിൽ നിന്ന് സംസാരത്തിൽ നിന്ന് ധന്വന്തരിയായി ധനും പീഡാ അന്തരയതി ബഹി കരോതി ഇതി ധന്വന്തരി. സകല പീഡകളും തീർന്നു. സംസാരത്തിലെ പീഡകള് മൂന്നെണ്ണമാണ്, മൂന്ന് തരം ദുഃഖങ്ങളാണ്. ഏതൊക്കെയാണ്? ആദിഭൗതികം, ആദിദൈവികം, ആധ്യാത്മികം. വളരെ വിസ്തൃതമാണ്, പിന്നെ ഒരിക്കൽ സമയമുണ്ടാവും. ഈ മൂന്ന് തരം ദുഃഖങ്ങളും തീർത്ത് ധനും പീഡാമന്തരയതി ബഹിക്കരോതി ധന്വന്തരി ഉയർന്നു വരുന്നത്. അസംഖ്യങ്ങളായ പീഡകൾ, അവയെ മൊത്തത്തിൽ തിരിച്ചാൽ ആവരണമെന്നും വിക്ഷേപമെന്നും രണ്ടായി തിരിക്കാം. ആവരണവും വിക്ഷേപവും, അതില് അജ്ഞാനം സാമാന്യമാണ്, ആവരണം വിശേഷമാണ്. അജ്ഞാനം നിലനിൽക്കും, ആവരണം നശിക്കും. ആവരണം പോയാലും അജ്ഞാനം നിലനിൽക്കും. ജ്ഞാനം കൊണ്ട് ആവരണം മാറും, അജ്ഞാനം നിലനിൽക്കുക തന്നെ ചെയ്യും. അസത്വാപാതകം അപാനാപാതകം എന്ന് രണ്ടു തരം ആവരണങ്ങളുണ്ട്. ബ്രഹ്മമില്ല, അത് അസത്വാപാതകമായ ആവരണം കൊണ്ട് തോന്നുന്നതാണ്. ബ്രഹ്മം ഭാസിക്കുന്നില്ല, അറിയപ്പെടുന്നില്ല, അത് അപാനാപാതക ആവരണം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇപ്പൊ ഭഗവത് വിഷയകമായ ചിത്തവൃത്തി സമ്പാദനം, ഭഗവത് സമ്മുഖതയും ഭഗവത് ചിത്തവൃത്തിരാഹിത്യവും ഭഗവത് വിമുഖതയും. അപ്പോൾ ധന്വന്തരി ശബ്ദം ശോകനിവൃത്തി. അമൃത് ധന്വന്തരിയുടെ ശിരസാദ്യം, അതിൽ നിന്ന് ആയുർവേദം, അത് കഴിഞ്ഞ് കയ്യില് നിരങ്കുശ തൃപ്തിയാകുന്ന അമൃത്. തഥാ കരതലീകൃത്യ വ്യാപി ഹാലാഹലം വിഷം അപക്ഷയൻ മഹാദേവ കൃപയാ ഭൂതഭാരം. അത് കഴിഞ്ഞാണ് ഹാലാഹലം വരുന്നത്. അതാണ് ശിവൻ കുടിച്ചത്. എങ്ങനെ കുടിച്ചു എന്ന് പല കൊണ്ട് ശംഖിലെടുത്ത് കുടിച്ചു, അങ്ങനെ പല കണക്കുകളുണ്ട്. കയ്യിൽ കുടിച്ചു എന്നാണ് സ്വീകരിക്കുന്നത്. ശൈവാഗമങ്ങൾ സ്വീകരിക്കുന്ന അദ്ദേഹം കൈക്കുമ്പിളിലേക്ക് വിഷം കയ്യിലെടുത്ത് വലിച്ചു കുടിച്ചു. വിഷം അതും രത്നമാണ്. കുടിച്ചിട്ടത് കുടഞ്ഞു, കൈ തൂക്കാൻ തൂവാലൊന്നും കിട്ടിയില്ല. അപ്പൊ എന്ത് ചെയ്തു, കൈ കുടഞ്ഞു. കുടഞ്ഞപ്പോ വീണത് ചിലത് ചില മരങ്ങളൊക്കെ വലിച്ചു. അതാണ് വിഷമുള്ള മരങ്ങൾ, മനസ്സിലായില്ല. അതിൽ കുറച്ച് പാമ്പുകൾ നക്കിയെടുത്തു. അതാണ് പാമ്പിന്റെയും തേളിന്റെയും ഒക്കെ വിഷം. അതിൽ നിന്ന് കുറച്ചൊക്കെ മനുഷ്യനെടുത്തു. അതുകൊണ്ടാണ് സർവാംഗം വിഷം. ഇങ്ങനെയാണ് ഐതിഹ്യകാരൻ പറയുന്നത്. യോഗ്യമായ സ്ഥലത്ത് വിഷം രത്നം, ബ്രഹ്മാകാര വൃത്തി പ്രവാഹം. വിഷമായതുകൊണ്ട് രാഗമില്ല. ഇന്ധനം കത്തിത്തീരുമ്പോൾ ഇന്ധനവും ഒപ്പം അഗ്നിയും, ഇന്ധനം കത്തിത്തീരുമ്പോൾ ഇന്ധനവും ഒപ്പം അഗ്നിയും തീരും. അതുപോലെ ഭൗതികാസ്തിത്വത്തിന്റെ എല്ലാം തീർന്ന് പൂർണാനന്ദരൂപമായ സച്ചിദാനന്ദമായ അഖണ്ഡാകാര വൃത്തിരൂപത്തിലുള്ള ഹാലാഹലം, അത് ഈ സംസാരം കടഞ്ഞെടുത്തു കുടിക്കുന്ന ദിനം ശിവരാ. അതുകൊണ്ട് ഇന്ന് ഹാലാഹലം കുടിക്കുക, ശിവസ്വരൂപമാവുക, ശിവനെ ഭജിക്കുക. ധ്യായേ നിത്യം മഹേശം രജതഗിരിനിഭം ചാരുചന്ദ്രാവതം സംരത്നാകൽപ്പൊജ്വലംഗം പരശുമൃഗവരാഭിഹസ്തം പ്രസന്നം പത്മാസീനം സമന്തസ്തുതമരഗണൈ വ്യഘ്രകൃത്തിം വസാനം വിശ്വദ്യം വിശ്വവന്ദ്യം നിഖില പവഹരം പഞ്ചവക്ത്രം ത്രിനേത്രം. അങ്ങനെയുള്ള ശിവനെ ഓം നമശിവായ എന്ന ഷഡക്ഷരമന്ത്രം, പഞ്ചാക്ഷരം നമശിവായ ഷഡക്ഷരമന്ത്രം ജപിച്ച് ഉപാസന ചെയ്യേണ്ട സുന്ദര സുരഭില ഈ മനോഹരമായ രാത്രിയിലേക്ക്, സകല കാകോളങ്ങളും വിശ്വത്തിന്റെ അസ്തമിക്കുന്ന രാത്രിയിലേക്ക്. സമയം കുറവായതുകൊണ്ട് അല്പം സ്പീഡിലാണ് പോയത്. സമയത്ത് തന്നെ ഞാൻ എത്തി എന്നെന്റെ വിശ്വാസം. ഒരു 3-4 മിനിറ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ, സമയം ഏറ്റവും പ്രധാനമാണ്. ബയോ ക്ലോക്കിലെ സമയം അനുസരിച്ച് കൃത്യമായി കാര്യം ചെയ്തില്ലെങ്കിൽ അത് കൃത്യവിലോപമാണ്. അതുകൊണ്ട് കൃത്യമായി അതിനുള്ളിൽ തീരാൻ ഭഗവാൻ സദാശിവൻ, പ്രത്യേകിച്ച് ദിഗ്ഗജങ്ങളെ കയ്യിലാക്കിയിട്ടുള്ള പഞ്ചമുഖനായ രുദ്രൻ അനുഗ്രഹിച്ചു എന്ന് വിശ്വസിക്കുന്നു. ആ അനുഗ്രഹം ലഭിച്ചാൽ എന്താണ് നേടാൻ സാധിക്കാത്തതുള്ളത്? ആ പരമശിവന്റെ പാദാരവിന്ദങ്ങളിൽ ഭക്തിപ്രശയപൂർവം പ്രണമിച്ചുകൊണ്ട് ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചതിൽ പോരായ്മകൾ നിങ്ങൾ പഠിച്ചു വരുമ്പോൾ, അനുഭവിച്ചു വരുമ്പോൾ, അനുഭവങ്ങളുടെ തലങ്ങളിൽ എവിടെയെങ്കിലും പോരായ്മകൾ ദർശിച്ചാൽ ആ പോരായ്മകൾ എന്റെ ദൃഷ്ടിയുടെ വൈകല്യമാണ്. അവയ്ക്കുള്ള പത്സനം എന്നിൽ ഒതുക്കി നിർത്തേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നല്ലതും വല്ലതും നിങ്ങളോട് പറഞ്ഞു വന്ന് നിങ്ങളുടെ അനുഭവം കൊണ്ടും വിശ്വാസം കൊണ്ടും പഠനം കൊണ്ടും തോന്നിയാൽ അവയൊന്നും എൻ്റെതല്ല, എൻ്റെ പൂർവ്വ ആചാര്യന്മാരുടേതാണ്, എൻ്റെ ഗുരുക്കന്മാരുടേതാണ്. അവരുടെ പദാരവിന്ദങ്ങളെ മാത്രമായിരിക്കണം നിങ്ങൾ നമസ്കരിക്കേണ്ടതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആരുടെ കാൽനഖേന്ദു മരീചികളെ പിന്തുടരുന്നതിനു വേണ്ടിയാണോ ഈ ജന്മം സാഫല്യമുള്ളതാക്കി തീർക്കുവാൻ ശ്രമിച്ചിട്ടുള്ളത്, ആ പുണ്യശ്ലോകന്മാരുടെ പദാരവിന്ദങ്ങളെ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഹരി ഓം.
1: ഓം നമ ശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ഷൈം ഡോട്ട് ഓൾ, ദ നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് ചാണ്ഡോഗ്യം മനുഷ്യ സ്പിരിച്വൽ ഡിസ്കോഴ്സ് ഇൻ മലയാളം, പ്രസന്റഡ് ബൈ കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമ ശിവായ.
2: കാരണം ഇല്ലാത്തതിനെങ്ങനെ ബോധ്യപ്പെടും? ഉണ്ട്, എന്തെങ്കിലും ഒന്ന് ബോധ്യപ്പെടണമെങ്കിൽ ഉണ്ടായിരിക്കില്ലേ? ഇല്ലാത്തെങ്ങനെ ബോധ്യപ്പെടും? ഇല്ലാത്ത ആർക്കും ഇങ്ങനെ എവിടെയെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഉള്ളതേ ബോധ്യപ്പെടാൻ പറ്റും. ജഗത്ത് മിഥ്യയാണ്, ഇല്ലാത്താണെന്ന് പറഞ്ഞാൽ വെറുതെ പറയും, കഴമ്പില്ലാതെ പറയും, ഗുരു പറയും, ശിഷ്യനും ഏറ്റു പറയും, രണ്ടുപേർക്കും പിണി ഉണ്ടാകത്തില്ല. പക്ഷെ ഇത് മനസ്സിലാക്കുക, എന്താണ് ഇത്? സത്താണോ പ്രപഞ്ചം? സത്താണോ? അതെപ്പോഴും സത്താണ്. നമ്മുടെ അനുഭവത്തിനും അതാണ്. അസുഷുപ്തിയിലും താൻ തന്നെയാണ് സുപ്തനായിരുന്നത്, തന്റെ അസ്തിത്വത്തെ അവിടെ നിഷേധിക്കാൻ കഴിയുന്നത്. ജാഗ്രത്തിൽ വന്നാലോ, അവിടെയും തന്റെ അസ്തിത്വം തന്നെ. ഭാഷ്യമായിട്ടാണെങ്കിലോ, അവിടെയും സർവത്ര അസ്തിത്വം തന്നെ. അസ്തിത്വത്തിന്റെ അനുഭവമാണ് സർവത്രയുള്ളത്. നേരത്തെ പറഞ്ഞു, സത്സമാനാധികരണം. സത്തിൽ സർവവും പ്രതീതമാകുന്നു. ആർക്കെങ്കിലും ഇവിടെ സത്തിലല്ലാതെ എന്തെങ്കിലും പ്രതീതമാകുന്നുണ്ടോ? സർവവും സത്തിലാ പ്രതീതമാകുന്നു. നിഷേധവും അങ്ങനെ, നാസ്തി, അല്ല, ഇല്ല എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ശരി, അത് സത്തിലാണ് പ്രതീതമാകുന്നത്. പറയുന്ന പുസ്തകമുണ്ട്, അസ്തിത്വം പ്രതീതമാകുന്നു. അല്ലെങ്കിൽ നമ്മളെന്ത് പറയും? പുസ്തകത്തിന്റെ ഇല്ലായ്മയുണ്ട്, അവിടെ അസ്തിത്വം പ്രതീതമാകുന്നു. നാസ്തി നിഷേധിക്കുന്നിടത്തും അസ്തിത്വമാണ് പ്രതീതമാകുന്നത്. പിന്നെ മിഥ്യാത്വം എവിടെയാണ്? പിന്നെ അത് തെറ്റിദ്ധാരണ രജ്ജുസർപ്പ ദൃഷ്ടാന്തമാണ്. അതാണ് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്. അത് അദ്വൈതത്തിന് വിരുദ്ധമായി ധരിക്കുമ്പോൾ എന്താ, രജ്ജുവിനൊരു സർപ്പമുണ്ടായി, ആ സർപ്പം പിന്നീട് പോയി, ആ സർപ്പം മിഥ്യയാണ്, അതുപോലെ ഈ പ്രപഞ്ചം മിഥ്യയായി എന്നൊക്കെ ധരിക്കുന്നു, തെറ്റായി മനസ്സിലാക്കുന്നു. രജ്ജുവിൽ സർപ്പം ഉണ്ടായിരുന്നു ഭാഷകാരൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ആ സർപ്പപ്രതീതി രജ്ജുവാണെന്നാണ് പറയുന്നത്. സർപ്പപ്രതീതി രജ്ജുവാണ്, പ്രപഞ്ചപ്രതീതി സത്താണ്, ഇതാ പറയുന്നത്. അല്ല, ഒരു സർപ്പം അവിടെ വന്ന് പിന്നെ അവിടെ നിന്ന് പോയി, ആ ദൃഷ്ടാന്തം വെച്ചുകൊണ്ടും ഭാഷ്യകാരനെ കുറിച്ച് എന്താണ്? ഒരു രജ്ജുവിലെ ഒരു സർപ്പം വന്ന് അതുപോലെയാണ് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ശരിയാകും? ഈ പ്രപഞ്ചം എന്റെ അപ്പൻ്റെ കാലം മുതലേ ഉള്ള പ്രപഞ്ചമാണ്. അത് ശങ്കരായ പറയുന്ന പോലെ രജ്ജുവിലെ സർപ്പം പോലെ ഉണ്ടായി മറഞ്ഞു പോകുന്നതാണ്, അതിങ്ങനെ മിഥ്യയാകും. മിഥ്യയെന്ന് പറയുന്നിടത്ത് നമ്മുടെ കാശക്കുഴപ്പം. മിഥ്യയെന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിൽ വരുന്നൊരു നിഷേധാർത്ഥമാണ്. അതിന് നിഷേധാർത്ഥമല്ല. അത് രജ്ജു സർപ്പം എന്ന് വെച്ചാൽ രജ്ജു സർപ്പമായി പ്രതീതമാകുന്നു. അവിടെ പ്രതീതമാകുന്ന എന്താണ്? രജ്ജുവാണോ? സർപ്പമല്ല. അതിനുള്ളിൽ പറഞ്ഞ എന്താണ്? ശബ്ദബുദ്ധി വിഷയതയാ. ശബ്ദത്തിനും ബുദ്ധിക്കും വിഷയമായിരിക്കുന്ന അവിടെ സർപ്പം തന്നെ. രജ്ജു തന്നെ സർപ്പമല്ല. പ്രപഞ്ചമായി പ്രതീതമായിരിക്കുന്ന സത്ത് തന്നെ ഇവിടെ രണ്ടാക്കാനില്ല. അദ്വൈതത്തിനങ്ങനെ രണ്ടുപേരും ഒരു സത്യം വരും മിഥ്യ എങ്ങനെ വരും? അങ്ങനെ അത്രയും മണ്ടനാണ്. ഉണ്ടോ? അപ്പൊ ആ പറയുന്നതിന്റെ താല്പര്യം മനസ്സിലാവുന്നു. ഇതെന്തോ രണ്ട് കാര്യങ്ങളെ പറയുന്നതും ധരിക്കും. ബ്രഹ്മസത്യം എന്ന് പറയുന്ന ഒരു കാര്യം, പ്രപഞ്ചം മിഥ്യ എന്ന് പറയുന്ന മറ്റൊരു കാര്യം, അങ്ങനെ ധരിക്കും. അതെല്ലാം കൂടെ വ്യക്തമാക്കും. സദൈവ ഇതം ശബ്ദബുദ്ധി വിഷയതയ അവസ്ഥാണ്. ആ സത്ത് തന്നെയാണ് ഇതം എന്ന് പറയുന്ന ശബ്ദത്തിനും ബുദ്ധിക്കും വിഷയവുമായി സ്ഥിതി ചെയ്യുന്നത്, ആ സത്ത് തന്നെ. നാമരൂപാത്മകമായി പ്രപഞ്ചരൂപത്തിൽ അനുഭവപ്പെടുന്ന സർവം, ശരീരവും മനസ്സും ബുദ്ധിയും കർണങ്ങളും ബാഹ്യമായതും ഞാനും എന്റേതുമായി അനുഭവപ്പെടുന്ന സർവം എന്താണോ, ആ സത്ത് തന്നെ. ആ സത്തിന്റെ അനുഭവം വ്യക്തമായിട്ടുണ്ട്. സത്ത് അല്ലെങ്കിൽ അതിനൊരിക്കലും ഒളിഞ്ഞിരിക്കാൻ പറ്റും. എന്തുകൊണ്ട്? അത് സ്വയം സ്ഫുരിക്കുന്നതാണ്, സ്വയം പ്രകാശിക്കുന്നതാണ്. അതിനങ്ങനെ മറിഞ്ഞിരിക്കാം, അതിനെ ഒളിക്കാൻ ഒരിടമില്ല. പ്രാപഞ്ചികമായ വിഷയങ്ങൾ പലതും മറിഞ്ഞിരിക്കുന്നു. മറിഞ്ഞിരിക്കുന്നതെല്ലാം നമ്മൾ അന്വേഷിക്കണം, കണ്ടുപിടിക്കണം. വലിയ ജോലിയാണത്. സത്യം ഒരിക്കലും മറഞ്ഞിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിനെ അന്വേഷിക്കാനും കണ്ടുപിടിക്കാനും നോക്കത്തില്ല. അതുകൊണ്ടാണ് മുക്തി നിത്യസിദ്ധം എന്ന് ശങ്കരാചാര്യർ പറയുന്നത്. സ്വതസിദ്ധം, നിത്യസിദ്ധം, സ്വയം പ്രകാശം, നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവം എന്ന് വെച്ചാൽ അത് നിത്യമായി ശുദ്ധമാണ്, നിത്യമായി മുക്തമാണ്, നിത്യമായി ശുദ്ധമാണ്. എല്ലാത്തിനോടും നിത്യം ചേർത്താ പറയും. നിത്യവും ശുദ്ധവുമാണെന്നല്ല, നിത്യവും ശുദ്ധമാണ്, നിത്യവും ബുദ്ധമാണ്, നിത്യവും മുക്തമാണ്. എപ്പോഴും അതങ്ങനെയാണ്. എന്നാ പിന്നെ ഇതെല്ലാം എന്തുകൊണ്ട്? ഇത് മനസ്സിലാക്കാത്തതുകൊണ്ട്. ഉദാഹരണം കിട്ടും. ഇത് മനസ്സിലാക്കിയാൽ അത് നിത്യവും ശുദ്ധവും നിത്യവും മുക്തവും നിത്യവും ബുദ്ധവുമാണ്. ഈ മിഥ്യ മിഥ്യ എന്ന് പറയുന്നു, ഇത് മനസ്സിലാക്കാത്തതിനാണ് പറയുന്നത് മിഥ്യ. മിഥ്യയ്ക്ക് അത്രേ അർത്ഥമുണ്ട്, ഇത് മനസ്സിലാകുന്നില്ല. പ്രപഞ്ചം മിഥ്യ എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? പ്രപഞ്ചം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. എന്നുവെച്ചാൽ പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള അജ്ഞാന സംശയ വിവരങ്ങളുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. പ്രപഞ്ചം മിഥ്യ എന്ന് പറഞ്ഞു മറിച്ച് പ്രപഞ്ചം സത്താണ്. സതയേവ ഇതം ശബ്ദ ബുദ്ധി വിഷയത അവസ്ഥാന. രണ്ടിനെ താല്പര്യം ഒന്നാണ്. മനസ്സിലായില്ലെങ്കിൽ രണ്ടായിട്ട് തോന്നും. ബ്രഹ്മം വേറെ, പ്രപഞ്ചം വേറെ. മനസ്സിലായാൽ ഒന്നായിട്ട് തോന്നും. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ അദ്വൈതമാണ്? രണ്ടെണ്ണം വന്നു. ഒരു സത്യമായ ബ്രഹ്മവും ഒരു മിഥ്യയായ പ്രപഞ്ചവും കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ് അദ്വൈതം സംഭവിക്കുന്നത്? ഏകത്വം എങ്ങനെ സംഭവിക്കും? നേഹനാനാസ്തി കിഞ്ചന എന്ന് പറയുന്ന ശ്രുതിവാക്യം എങ്ങനെ ശരിയാകും? മിഥ്യെന്ന് പറഞ്ഞ് നിഷേധിക്കുന്ന ഏതിനെയാണ്? ഇവിടെ സത്തല്ലാതെ രണ്ടാമതൊന്നില്ലെങ്കിൽ മിഥ്യെന്ന് പറഞ്ഞ് എന്തിനെ നിഷേധിക്കണ്ട? അപ്പൊ മിഥ്യെന്ന് പറയുന്നത് നിഷേധിക്കാനുള്ളതല്ല. മിഥ്യെന്ന് പറഞ്ഞ് നിഷേധിക്കുന്നത് സ്വന്തം അറിവില്ലായ്മയാണ് നിഷേധിക്കുന്നത്. അല്ലാതെ ബാഹ്യമായി മിഥ്യ എന്ന് പറഞ്ഞുകൂടെ നിഷേധിക്കാവുന്നതല്ല. അറിവില്ലായ്മയും നിഷേധിക്കണം. അതിനാണ് തത്വമസിയുടെ ആവശ്യം വന്നത്, ഗുരുവിന്റെ ആവശ്യം വന്നു, ശാസ്ത്രത്തിന്റെ ആവശ്യം വന്നു, ശ്രവണം മനനം ഇതിന്റെയൊക്കെ ആവശ്യം വന്നു. അത് നമുക്ക് വേണമെങ്കിൽ മിഥ്യ എന്ന് പറയാം, നിഷേധാറില്ല. സംസ്കൃതത്തിൽ ന എന്ന് പറയുന്ന ശബ്ദം മഞ്ഞെന്ന് പറയും. വൈയാകരണം മഞ്ഞ് നക്കാർ അതേ അർത്ഥമുണ്ട് മിഥ്യയും. അപ്പൊ ഇതൊക്കെ നിഷേധിക്കാൻ, അറിവില്ലായ്മ നിഷേധിക്കാൻ വേണ്ടി പറയുക. സതേവിധം ശബ്ദ വിഷയത അവസ്ഥാനാണ്. അതുകൊണ്ടെന്താണ് പ്രാഗുത്പത്തി രസദേവാസി മുമ്പ് അല്ല അസത്തായിരുന്നു, നൈതം ശബ്ദവാച്യം ഇതമെന്ന് പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല, ഇതാനും ഇതം ജാതം ഇപ്പൊ ഇതെല്ലാം ഉണ്ടായി, ഇങ്ങനെയൊക്കെ ധരിക്കണം, ഇങ്ങനെയൊന്നും ധരിക്കണ്ടെന്നാ പറയുന്നത്. സാധാരണ നമ്മളിങ്ങനെയാ ധരിക്കുന്നത്, മുമ്പെല്ലാം അസത്തായിരുന്നു, ഇതം ശബ്ദവാച്യമായ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, അതെല്ലാം ഇപ്പൊ ഉണ്ടായി, സൃഷ്ടിയിൽ സൃഷ്ടിക്ക് ശേഷം ഉണ്ടായി, അതല്ല സദൈവ ഇതം ശബ്ദ ബുദ്ധി വിഷയതയ അവസ്ഥാനാണ്. സത്ത് തന്നെയാണ് ഈ ഇതം ശബ്ദ ബുദ്ധിക്ക് വിഷയമായിരിക്കുന്നത്. യഥാ ദൃഷ്ടാന്തത്തിലൂടെ പറയുന്നു, മൃദേവ പിണ്ട ഘടാതി ശബ്ദ ബുദ്ധി വിഷയത്തിന് അവസ്ഥത്തെ തത്. വീണ്ടും ആ ദൃഷ്ടാന്തത്തിലേക്ക് പോകുക, അവിടെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്താണ് മിഥ്യാത്വം മനസ്സിലാകും. അമ്മത്ത് തന്നെ പല രൂപത്തിലിരിക്കുന്നു, പല രൂപത്തിലിരിക്കുകയാണെങ്കിൽ മൃത്ത് തന്നെയാണതെങ്കിൽ ഒരു സംശയമില്ല, പിന്നെ അവിടെ എന്താ മിഥ്യയെന്ന് പറയാം. നമുക്ക് മിഥ്യ എന്ന് പറയാൻ അവിടെ എന്തെങ്കിലും ഒന്ന് വേണ്ടേ? അവിടെ ഒന്നും നിങ്ങൾ പറയും മിഥ്യ എന്ന് പറയാനുണ്ടെന്താണ്? അതിന്റെ ആകൃതി ഉണ്ടല്ലോ, മൃത്തിലില്ലാതിരുന്ന ഒരു ആകൃതി വന്നപ്പോഴാണ് നമ്മൾ പറയുന്നത് പാത്രമാണ്, അത് മിഥ്യയാണെന്നാണ് പറയുന്നതെങ്കിലോ അത് മിഥ്യയല്ല. എന്തുകൊണ്ട്? എന്താ ആ ആകൃതി ആ മൃത്തിൽ നിന്ന് വേറെ ഉണ്ടോ? എന്നാ ഒന്ന് മാറ്റി കാണിച്ചു തരിക, ഇത് മൃത്ത്, ഇത് മൃത്തിന്റെ ആകൃതി. അങ്ങനെ മാറ്റാമെങ്കിൽ സമ്മതിക്കാം. എന്താണ് അത്? മിഥ്യയാണ്, ഇല്ലാത്തതാണെന്ന് പറയാം. പക്ഷെ അത് മാറ്റാൻ കഴിയുന്നില്ലല്ലോ, അത് മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ മൃത്ത് മാത്രം സദൈവ ഇതം എന്നുള്ള ശബ്ദ ബുദ്ധിയിലൂടെ അറിയുന്നത് സർവ്വഭൂതവും ആ സത്ത് തന്നെയാണ്, രണ്ടാമതൊന്നില്ല. പിന്നെ ഇതിനെയൊക്കെ സംബന്ധിച്ചുള്ള നിന്റെ അജ്ഞാനം അത് മിഥ്യയാണ്, നിന്റെ ഭ്രാന്തി സംശയം ഇതൊക്കെ മിഥ്യയാണ്, അല്ല പ്രപഞ്ചം മിഥ്യയല്ല, അതാണ് അദ്വൈതം മനസ്സിലാക്കുന്നത്, സത്താണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഭാഷ്യം തന്നെ മനസ്സിലാക്കും. വിജയ ചൂടാമണി വിദ്വാൻമാർക്ക് ഒരിക്കലും ഇത് മനസ്സിലാക്കില്ല. ഇത് മനസ്സിലാക്കിയാൽ ഒരാൾക്ക് അദ്വൈതത്തിന്റെ പേരിൽ ശങ്കരാചാര്യം വിമർശിക്കാനും പറ്റത്തില്ല. ശങ്കരാചാര്യം മനസ്സിലാക്കാതാണ് വിമർശിക്കുന്നത്. വീണ്ടും അതിന് സംശയം വരുന്നു. നനു യഥാമൃത് വസ്തു ഏവം പിണ്ടഘടാദ്യപി തദ്വത് സദ്ബുദ്ധി അന്യബുദ്ധി വിഷയത്വാദ് കാര്യസ്യ സദ്വ അന്യത് വസ്തുന്തരം സ്യാദ് കാര്യജാതം യഥാ അശ്വാദ്വം പറയുന്നു. മൃത് അത് തന്നെയാണ് മറ്റ് വസ്തുക്കളായി ഒക്കെ മാറിയത് എന്നെ സംബന്ധിച്ചു. യഥാ മൃത് വസ്തു ഏവം പിണ്ടഘടാദ്യപി അതിന് തർക്കമൊന്നുമില്ല, ഒന്ന് തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മുടെ അനുഭവത്തിൽ മറ്റു പല പ്രശ്നങ്ങൾക്ക് സമാധാനം പറയേണ്ടതുണ്ട്. ഈ പറയുന്ന തത്വം മനസ്സിലായി, പ്രശ്നങ്ങൾ വീണ്ടും അവശേഷിക്കുന്നുണ്ട്. തദ്വത് സദ്ബുദ്ധേ അന്യബുദ്ധി വിഷയത്വാ കാര്യസ്യ സദോ അന്യത് വസ്തുന്തരം സ്യാ. ഇപ്പോ സത്തെന്നുള്ള അനുഭവം, സത്തെന്നുള്ള ബുദ്ധി, സത്തെന്നുള്ള ശബ്ദം അത് നമ്മളറിയുന്നുണ്ട്. പറയുന്നു അവിടെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്റെ അസ്തിത്വം മാത്രമാണ് അവിടെ നിലനിന്നത്, സുഹൃത്തിയിലോ അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നുമ്പോ. അവിടെ സത്തെന്ന് പറയുന്ന ശബ്ദത്തിനും ബുദ്ധിക്കും വിഷയമായിട്ട് ഒന്നും, ഏതോ ഒന്നിനെ സത്തെന്നും പറയുന്നു, സത്തെന്നറിയുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഈ കാണുന്നതല്ല അന്യബുദ്ധിക്ക് വിഷയമാണ്, പുസ്തകം എന്നറിയുന്നു, മേശയെന്നറിയുന്നു, വാച്ചെന്നറിയുന്നു. അന്യശബ്ദത്തിനും ബുദ്ധിക്കും വിഷയമായി കാര്യങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതും ഒരു അനുഭവമല്ല. ഇതിനാണല്ലോ പ്രപഞ്ചം എന്ന് വിളിക്കുന്നത്. ശരി, സർവത്ര സദ്ബുദ്ധിക്ക് വിഷയം മാത്രമാണ് എങ്കിൽ ഇവിടെ ആർക്കും സംശയമില്ല, അജ്ഞാനമില്ല, വിവരമില്ല, ചോദ്യമില്ല, സമാധാനത്തിന്റെ ആവശ്യമില്ല. പക്ഷേ സദ്ബുദ്ധിയിൽ അന്യബുദ്ധി വിഷയത്വ കാര്യസ്യ, ഇവിടെ നാനാ കാര്യങ്ങൾ നാനാ ബുദ്ധിക്ക് വിഷയമായിരിക്കും. അതുകൊണ്ട് സദ് അന്യദ്വസ്വന്തിരം സ്യാ, സത്തല്ലാതെയും മറ്റ് വസ്തുക്കളെ എനിക്ക് അംഗീകരിക്കേണ്ടി വരുന്നു. എന്തുകൊണ്ട് ഒരാൾ സത്തിനെ അംഗീകരിക്കുന്നു? കാരണം സത്ത് എന്ന് പറയുന്ന ബുദ്ധിക്കും ശബ്ദത്തിനും അത് വിഷയമാകുന്നു. അതേ യുക്തി അനുസരിച്ചാണെങ്കിൽ ഇവിടെ മറ്റ് പല ബുദ്ധിക്കും പല ശബ്ദത്തിനും വിഷയമായി ഇവിടെ പലതും ഉണ്ട്, അതിനെ അംഗീകരിക്കണ്ടേ? ഇതിനെല്ലാം കൂടെ എങ്ങനെ അദ്വൈതമാക്കുന്നതെന്നാണ്. ഇക്കാര്യജാതം, ഇക്കാര്യസമൂഹം എന്ന് വെച്ചാൽ ഇവിടെ ഭേദം അനുഭവപ്പെടുന്നു. യഥാ അശ്വഗോഹു, അശ്വത്തെ അറിയുന്നു, പിന്നെ ഗോവിനെ അറിയുന്നു, അശ്വവും ഗോറും വേറെ വേറെയാണെന്നറിയുന്നു, അതുപോലെ സത്തിനെ അറിയുന്നു, പ്രപഞ്ചത്തെ അറിയുന്നു. സത്തും പ്രപഞ്ചവും വേറെയാണെന്ന് സ്വാഭാവികമായിട്ടും അറിയുന്നുണ്ടല്ലോ. ഇതാരും മനഃപൂർവ്വം ചെയ്യുന്നതാണ്, ആരുടെയെങ്കിലും കുറ്റമാണ്. എന്നിട്ട് നിങ്ങളെന്താ പറയുന്നത്? ആ സത് ശബ്ദബുദ്ധിക്ക് വിഷയമായിരിക്കുന്ന ഒന്ന് സത്യം, ബാക്കി അശ്വം ഗോ എന്നെല്ലാം അതിനൊന്നും നിലനിൽപ്പില്ല, സ്വന്തമായി നിലനിൽപ്പില്ല, അതും സത്താണെന്ന് പറയുന്നു. സത്ബുദ്ധിക്ക് വിഷയമായതിന് സത്വം അംഗീകരിക്കാം, അശ്വബുദ്ധിക്ക് വിഷയമായതിന് അശ്വം തന്നെ അംഗീകരിക്കും, ഗോബുദ്ധിക്ക് വിഷയമായതിന് ഗോ തന്നെ അംഗീകരിക്കും. ചോദ്യം വളരെ യുക്തിയുക്തമാണ്. കാരണം വിവരം വിവരമുള്ളവൻ്റെ അടുത്ത് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ, അല്ലാത്തവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അല്ലാത്തവൻ്റെ അടുത്ത് പറഞ്ഞാൽ അവൻ വിഴുങ്ങും, ചവയ്ക്കാതെ വിഴുങ്ങും. വിവരമുള്ളവൻ്റെ അടുത്ത് പറഞ്ഞാൽ അവൻ ചവച്ചിട്ട് ദഹിപ്പിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? മൂഢന്റെ അടുത്ത് തത്വമസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനും ജ്ഞാനിയാണ്, ഞാൻ ബ്രഹ്മം തന്നെ. അവൻ്റെ മനസ്സിലൊരു സംശയം ഉണ്ടാകും. ചിന്തിക്കുന്നവൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചിന്തിക്കും, ചോദ്യം ചോദിക്കും, അതെങ്ങനെ ശരിയാകും, അവനെ ഇത് പ്രയോജനം ചെയ്യപ്പെടും. ചിന്തിക്കുന്നവനെ ഇത് പ്രയോജനം ചെയ്യും. ശ്രദ്ധയും മൂഢതയും രണ്ടും രണ്ടാണ്. ശ്രവണം എന്ന് പറയുമ്പോൾ കണ്ണും വിഴിച്ച് വായും പൊളിച്ചിരിക്കുന്നതല്ല ശ്രവണം. അവിടെ പൂർവപക്ഷം വരണം, മനസ്സിൽ ചോദ്യം വന്ന് എന്ത് എന്തുകൊണ്ടതങ്ങനെ പറഞ്ഞു, അതിനുള്ള ഹെൽപ്പുണ്ടാവണം മനസ്സിൽ, എന്നാലേ അത് ശരിയാകും. അതുകൊണ്ടാണ് ഇവിടെ വീണ്ടും ചോദ്യം ചെയ്യുന്നത്, അതെങ്ങനെ ശരിയാകും. ബുദ്ധിയുള്ളവരെ അത് ചോദിക്കാം. അവൻ ചോദിക്കുന്നത് ശരിയാണല്ലോ. ഇവിടുത്തെ ചോദ്യം വളരെ ശരിയാണ്, യുക്തിയുക്തമായ ചോദ്യമാണ്. സമാനം പറയുന്നു, നാ ചോദ്യം ശരി തന്നെ, പക്ഷെ അത് അദ്വൈതമല്ല. അദ്വൈതത്തിൽ എന്താണ്? പിണ്ട ഘടാധീനം ഇതരേതര വ്യവിചാരേപ്പി മൃത്വ അവ്യവിചാര, അതും വലിയൊരു തത്വത്തെയാണ് പറയുന്നത്. ഇവിടെ ഒരു കാര്യം അംഗീകരിക്കുന്നുണ്ട്, നാനാ ശബ്ദ നാനാ ബുദ്ധിക്ക് വിഷയമായി ഇവിടെ പ്രപഞ്ചത്തിൽ നാനാത്വമുണ്ട്. അശുവും ഗോവും ഒന്നെന്നല്ല അദ്വൈതം പറയുന്നു, രണ്ടും രണ്ടെന്ന് തന്നെയാണ് പറയുന്നത്, അശ്വം വരെ ഗോവ് വരെ. ഇത് അദ്വൈതത്തിൻ്റെ ഒരു ദൗർബല്യമാണ്, അദ്വൈതത്തിൻ്റെ ഒരു പഴുതാണ്. ഈ ഒരു പഴുതുപയോഗിച്ചിട്ടാണ് അദ്വൈതത്തിൻ്റെ പേരിൽ കൊള്ളരുതാത്തതും നല്ലതും എല്ലാം വന്നത്. ഇവിടെ അംഗീകരിക്കുന്നത് എന്താണ്? അശ്വമല്ല ഗോവ്, ഗോവല്ല അശ്വം, രണ്ടിനും ഭേദമുണ്ട്. ഇത് അംഗീകരിച്ചേ പറ്റൂ, ഭേദത്തെ അംഗീകരിക്കാൻ പറ്റത്തില്ല. ഗുരുവിൻ ശിഷ്യനും ഇല്ലെങ്കിൽ പിന്നെ ആരാരോട് അദ്വൈതം പറയും? അപ്പൊ അത്തരത്തിലുള്ള ഒരു ഭേദത്തെ അദ്വൈതം നിഷേധിക്കുന്നില്ല. അത് നിഷേധിക്കുന്നതല്ല അദ്വൈതം. നമ്മുടെ അദ്വൈതിക്ക് ഉണ്ണേണ്ട ആവശ്യമുണ്ടോ, ഉടുക്കേണ്ട ആവശ്യമുണ്ടോ, ഉറങ്ങേണ്ട ആവശ്യമുണ്ടോ, എല്ലാം അദ്വൈതമല്ലേ? എന്നൊക്കെ സാറിന് ചോദിക്കാറുണ്ടല്ലോ. അദ്വൈതിക്ക് അതിന് സമാനമുണ്ട്. എന്താണ് അദ്വൈതത്തിൽ ഈ ഭേദങ്ങളൊക്കെ അംഗീകരിക്കുന്നുണ്ട്? അത്തരം ഒരു ഭേദം സംഭവിക്കാമോ എന്നുള്ള രീതിയിലാണ് ചോദ്യം. സംഭവിക്കാം, ഭേദദൃഷ്ടി അദ്വൈതത്തിൽ സംഭവിക്കാം. അദ്വൈതം എന്ന് പറയുന്ന അഭേദദൃഷ്ടിയല്ലേ? പിന്നെ അതിലെങ്ങനെ വാസുദേവ സർവവിധി അതല്ലേ? അത് ശരിയാണ്. പക്ഷെ അദ്വൈതിക്ക് അദ്വൈതി പറയും എന്താണ്? വാസുദേവ സർവവിധി, സർവവും വാസുദേവൻ തന്നെ. പക്ഷെ പശു വാസുദേവൻ, കുതിര വാസുദേവൻ, ഇങ്ങനെ അദ്വൈതിക്ക് മനസ്സിലാവും. അശ്വ ഗൗ അങ്ങനെ മനസ്സിലാവും. എല്ലാം വാസുദേവൻ തന്നെ. പക്ഷെ അതിങ്ങനെയാണ്, അശ്വ വാസുദേവൻ, ഗോ വാസുദേവൻ. അങ്ങനെ പറഞ്ഞാൽ പ്രതീതിയിലെ ഭേദത്തെ അദ്വൈതം നിരാകരിക്കുന്നില്ല, ഇവിടെ അംഗീകരിക്കുന്നില്ല. ഇത് നിരാകരിക്കുന്നു എന്നാണ് നമ്മുടെ ധാരണ. അതുകൊണ്ടാണ് അദ്വൈതാചാര്യന്മാരും വ്യവഹാരത്തിൽ ഭേദബുദ്ധികളായിരിക്കുന്നത്. ആ ഭേദത്തിൽ വ്യവഹാരം, ഭേദത്തെ ആശ്രയിച്ച് വ്യവഹാരം നടക്കും, അദ്വൈതത്തെ ആശ്രയിച്ച് വ്യവഹാരമില്ല. അടുത്ത് പറയും ഭാഷകാരൻ തന്നെ പറയും. എന്താണ് ഏതോ വാച്ചോ ഒന്ന് കൊടുത്തന്തേ, വാക്കും മനസ്സും ഒന്നും എത്താത്തതാണ്, അതിനെ ആശ്രയിച്ച് അങ്ങനെ വ്യവഹാരം നടക്കും. ഭേദത്തെ ആശ്രയിച്ച വ്യവഹാരം. അപ്പൊ ആ ഭേദത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരത്തിൽ ശരിയും തെറ്റും ധർമ്മവും അധർമ്മവും എല്ലാം അവരുടെ നീതിബോധത്തെ ആശ്രയിച്ചിട്ടാണ്, അദ്വൈതത്തെ ആശ്രയിച്ചിട്ടല്ല. ധർമ്മം അധർമ്മം, സത്യം അസത്യം, സദാചാരം ദുരാചാരം എല്ലാം അവരവരുടെ നീതിബോധത്തെ ആശ്രയിച്ചിട്ടാണ്. അതൊക്കെ ശരിയായ രീതിയിലായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിന്റെ സംസ്കാരം ഉണ്ടെങ്കിൽ അതങ്ങനെ ആകും. അത് വ്യവഹാര ബുദ്ധി എന്ന് പറയും. അദ്വൈതത്തിലും വ്യവഹാരം വ്യവഹാര ബുദ്ധി ആശ്രയിച്ചിട്ടാണ്. അതാണ് ഇവിടെ ഭാഷകാരൻ പറയുന്നത്, പിണ്ഡഭിടാദീനാം ഇതരേതര വ്യഭിചാരവി മൃത്വ അവ്യഭിചാര പറയുന്നു. അതെല്ലാം വേറെ വേറെ തന്നെയാണ്. പിണ്ഡം വേറെ, കപാലം വേറെ, ചൂർണം വേറെ, അത് വേറെ തന്നെയാണ്. പിന്നെ അവിടെ എന്താണ് മൃത്വ അവ്യഭിചാര? അവിടെ ആ മൃത്ത് അതിന് മാറ്റമില്ലെന്നേ അദ്വൈതം പറയുന്നുള്ളൂ. ഇത് അദ്വൈതത്തിൽ ദ്വൈതമുണ്ട്, ദ്വൈതത്തെ അദ്വൈതി അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്വൈതത്തിന് കടുത്ത് പാരമാർത്ഥികം വ്യാവഹാരികം എന്നൊക്കെ രണ്ടായി തിരിക്കുന്നത്, സാങ്കേതികമാണ്. ഇവിടെ അത്തരം സംജ്ഞകളൊന്നും ഉപയോഗിക്കാതെ ഭാഷകാരൻ നേരിട്ട് പറയുന്നു. നാമ ശബ്ദത്തിനും ബുദ്ധിക്കും വിഷയമായിരിക്കുന്ന ഈ പ്രപഞ്ചം, ശബ്ദത്തിനും ബുദ്ധിക്കും വിഷയമായിരിക്കുന്ന ഈ പ്രപഞ്ച ഭേദം, ഇത് അനുഭവത്തിനിങ്ങനെ വിഷയമായിരിക്കേ തന്നെ ഇവിടെ പരമാർത്ഥമായിരിക്കുന്നത് ആ സത്താണ്, ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന സത്താണ്. അല്ലാതെ അദ്വൈതം കൊണ്ട് ഈ ഭേദത്തെ നിഷേധിക്കാൻ സാധ്യമല്ല, വ്യവഹാരത്തിലെ ഭേദം നിഷേധിക്കാൻ സാധ്യമല്ല. അപ്പോ അദ്വൈതിയുടെ വാക്കും ചിന്തയും പ്രവൃത്തിയും എല്ലാം വ്യവഹാരത്തെ ആശ്രയിച്ചിട്ടാണ്. അദ്വൈതത്തിൽ വ്യവഹാരമില്ല, അദ്വൈതമില്ല, ഈ വാക്കിന്റെ ചിന്തയിലെ പ്രവൃത്തിയില്ല. ഉദാഹരണം സുഷുപ്തി തന്നെ, അവിടെ അദ്വൈതമാണ്, അവിടെ വ്യവഹാരമില്ല, ഗുരുവില്ല, ശിഷ്യനില്ല, അവിടെ ഒന്നുമില്ല, തത്വം മാത്രം. ഇവിടെ ഗുരു ശിഷ്യനെ ഉപദേശിക്കുന്നു, ആചരിക്കുന്നു, അത് വ്യവഹാരമാണ്. വ്യവഹാരം ഭേദത്തെ ആശ്രയിച്ചെന്നല്ലോ. അത് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ഇവിടെ അദ്വൈതത്തെ സംബന്ധിച്ച് ഒരു ആശയക്കുഴപ്പം വരും. അദ്വൈത ആചാര്യന്മാരുടെ നിലപാടുകൾ നമ്മൾ ശങ്കരാചാര്യ ചിലപ്പോൾ വിമർശിക്കാറുണ്ടല്ലോ, നമ്മളല്ല ഞാൻ നിങ്ങളല്ല, ഈ വ്യവഹാര ദൃഷ്ടിയിലാണ്, ആ വ്യവഹാരത്തെ ആശ്രയിച്ചു, ആ കാഴ്ചപ്പാട് ശരിയല്ല, ഈ കാഴ്ചപ്പാട് ശരിയല്ല എന്ന് നമ്മൾ പറയും. തത്വത്തിന്റെ നിലയിൽ വ്യവഹാരത്തിൽ ആരും തന്നെ വിമർശനത്തിന് അതീതരല്ല, അത് വ്യവഹാരത്തിന് സ്വഭാവമാണ്. അതൊന്നും ആർക്കും രക്ഷപ്പെടാത്ത തത്വത്തിൽ അങ്ങനെയല്ല. അത് രണ്ടും രണ്ട് കാര്യമാണ്. അതിവിടെ ഭാഷകാരനും അംഗീകരിക്കുന്നു. എല്ലാം വൃത്തെന്ന് പറഞ്ഞാൽ സ്വർണം, കപാലം, പാത്രം ഇങ്ങനെ വേറെ ഇല്ലെന്നല്ല അർത്ഥം. അതൊക്കെ വേറെ വ്യവഹാരത്തിൽ അതുണ്ട്, പക്ഷെ അതിന്റെ തത്വം ഒന്നാണ്. ആ കാര്യം ഇനി തുടർന്ന് കുറച്ചുകൂടി വിശദമാണ്.
3: ഓം നമശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ആർട്ട് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ആർട്ട്. ഓം നമശിവായ.

ప్రదేవం చపాదా అయం సరే అస్వా
ശൈലം വിശ്വം ഭഗവാനം ജഗാനകശ്ചേവം വിദ്വാംസംഗാമനഞ്ജനാതെ ഉദ്വേഗ നിർവഹിത പക്ഷേ ബ്രഹ്മജ്ഞ പ്രതീം സമാധാനാ ശുക്രം വരഹം വിഹരോരോ ദേവം വിനിവർത്തമാണം ശ്വാദ്വാരം തന്നാസവം ഗർവാണിവർണയേപ്പതരൈർവിഭാരിതേവ്യീതാരോചേകം വിദ്വാംസം ബ്രാഹ്മണം ജിനാതെ ഉദ്വേഗജനോഹിത പ്രക്ഷേ ബ്രഹ്മജ്ഞ പ്രതീം ചാഹാര ഹിതസംവരം തിരേനോയം പ്രജാനന്താഹേണ്ടോദർഭുരാവിഭാഗ്രേവ്യുദ്ധീരദാലോദേവം വിദ്വാംസംഗാമഹിതാദി ഉദ്ദേവയോഹിത പക്ഷേ ബ്രഹ്മജ്ഞ പ്രതിമുഞ്ചമാഹാര സപ്തലിംഗം തിരഥേരോ അശ്വഹരി സപ്തനാ ീലക്ഷമയത്രേനാവിശ്വാഹുരാധീതസ്വസ്ത്രേതരാലോലേകം വിദ്വാംസം ബ്രാഹ്മണം ജിനാദി ഉദ്വേഗയോഹിത പ്രക്ഷേ ബ്രഹ്മജ്ഞ പ്രതീമം ചാഹാര അഷ്ടധാരിബന്ധേതാദേവാളിതാമീരാ ശിരസ്കരംഗമരാജിമാർവാദിഹ്വാദേവാദേവ്യേതാരോം വിദ്വാംസം ബ്രാഹ്മണം ജിനാദി ഉദ്വേഗമയോഹിത പ്രക്ഷേ ബ്രഹ്മജ്ഞ പ്രതീമം ചാഹാര സംയന്തം തന്തും പ്രതിശോധ സർവാ അന്തരാമൃതേവ്യ ശുദ്ധക്ഷേതാരോം വിദ്വാംസം ബ്രാഹ്മണം ജിനാദി ഉദ്വേഗമയോഹിത പ്രക്ഷേ ബ്രഹ്മജ്ഞ പ്രതീമം ചാഹാര നിമൃതശേഷോയോ അംഗചിത്ര വിദ്വാരേ അഗ്നേത്രേതാചരിത്രം ത്രേതാരേവാഗമഞ്ചനേമാനുവിക്ഷേതാരോയേവം വിദ്വാംസം ബ്രാഹ്മണം ജിനാദി ഉദ്വേഗമയോഹിത പക്ഷേ ബ്രഹ്മജ്ഞ പ്രതീമം ചാഹാര ശിരാവോർണോത്രുത്രവരാന്തരിക്ഷേതൃദ്ധക്ഷീരദാരോയേവം വിദ്വാംസം ബ്രാഹ്മണം ജിനാദി ഉദ്വേഗജനോഹിത പ്രക്ഷേ ബ്രഹ്മജ്ഞ പ്രതീമം ചാഹാര സമദ്ധേക്ഷേതൃഹോദരാജി ഹിമഭ്യാജം മദത പ്രശ്നേ മാതരോയോഹീതേവാത്രേവശിരാതാരോയേവം വിദ്വാംസം ബ്രാഹ്മണം ജിനാദി ഉദ്വേഗമയോഹിത പ്രക്ഷേ ബ്രഹ്മജ്ഞ പ്രതീമം ചാഹാര ശിവദോയശ്ശേതാഗോയേവം വിദ്വാംസം ബ്രാഹ്മണം ജിനാദി ഉദ്വേഗമയോഹിത പ്രക്ഷേ ബ്രഹ്മജ്ഞ പ്രതീമം ചാഹാര ശ്രാചക്രേദാമേവാംസംഹണം ജിനാദി ഉദ്വേഗജനോഹിത പ്രക്ഷീണേ ബ്രഹ്മജ്ഞ പ്രതീമം ചാഹാര കൃഷ്ണാഭാവേന്ദ്രേക്ഷ്യാലേന സോ യമാസവരോ നർത്തരുദ്രസ്തമാഹാരേവ
Hare Hare.

0: ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമ ശിവായ.
1: ഓം നമ ശിവായ. Dear listeners of Shaivam.org, you are about